നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: വാളിനേക്കാൾ ശബ്ദമാണ് ഒരു മുറിവിന്. ഇതൊരാപ്തവാക്യമാണ്. മനുഷ്യരെല്ലാം നാവുകൊണ്ടും കൈകൾ കൊണ്ടും സമ്പത്തുകൊണ്ടും ആശയങ്ങൾ കൊണ്ടുമൊക്കെ യുദ്ധം ചെയ്യാറുണ്ട്. അത് വീട്ടിലും തൊഴിലിടങ്ങളിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത്തരം യുദ്ധങ്ങൾ സ്വാഭാവികമാണ്. അവിടെ നാം വാളായി വ്യത്യസ്ത വസ്തുക്കളെ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ യഥാർത്ഥ ആയുധങ്ങൾ, മറ്റു ചിലപ്പോൾ നമ്മുടെ നാവുകൾ, ചെവികൾ, മറ്റവയവങ്ങൾ, ഇതൊക്കെ വാളായി നാം എതിരാളിയോടുള്ള പോരാട്ടത്തിന് ഉപയോഗിക്കാറുണ്ട്. അവിടെ ഈ വാളിനേക്കാൾ അർത്ഥപൂർണവും ശബ്ദായമാനവുമാണ് ഒരു മുറിവിന് എന്ന് പറയുമ്പോൾ ഹൃദയം മുറിക്കുന്ന വേദന, അല്ലെങ്കിൽ ഹൃദയം വേദനിപ്പിക്കുന്ന ആ പാട്, അത് ഉപയോഗിച്ച വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. കാരണം ഉപയോഗിച്ച വാൾ തുരുമ്പിച്ചു പോകും, ഇല്ലാതാകും, നാവ് നിശബ്ദമാകും, അതിൻ്റെ ചലനശേഷി ഒക്കെ നഷ്ടപ്പെടും. പക്ഷേ അതുണ്ടാക്കുന്ന ആരുടെ മനസ്സിലാണോ, ആരുടെ ശരീരത്താണോ ആ മുറിപ്പാടുണ്ടാക്കിയത്, ആ മുറിപ്പാട് അവൻ്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ മുറിപ്പാടി ഉണ്ടാക്കിയവനോട് മനസ്സിന്റെ ഉള്ളിലെങ്കിലും വെറുപ്പും വിദ്വേഷവും പകയുമൊക്കെ തോന്നും. ചിലപ്പോൾ ശപിക്കും, മരിച്ചു കഴിഞ്ഞാൽ പോലും എന്നെ ദ്രോഹിച്ചത് ഇന്നാളാണെന്നും എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇദ്ദേഹമാണെന്നുമൊക്കെ പറയുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുറിവിനെ എപ്പോഴും സൂക്ഷിക്കുക. മറ്റൊരാളിന്റെ ഹൃദയത്തെ മുറിക്കാതെ, മറ്റൊരാളിന്റെ വ്യക്തിത്വത്തെ അപമാനിക്കാതെ, മറ്റൊരാളിന്റെ സ്വത്വത്തെ തകർക്കാതെ, എന്നെന്നും ഓർത്തിരിക്കാൻ വേദനിക്കുന്ന ഓർമ്മകൾ നൽകാതെ യാത്രയാകാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. അങ്ങനെ ജീവിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യം. ആ ഭാഗ്യം നിസ്സാരമായി ലഭിക്കുന്നതല്ല, കഠിനവും സ്ഥിരവുമായ പ്രയത്നത്തിലൂടെ മാത്രം സാധ്യമാകുന്നതാണത്. പക്ഷേ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ഒരു സാഹസികമാണ്. ആരുടെയും ഹൃദയത്തിൽ മുറിവേൽപ്പിക്കാതെ ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ ജീവിച്ച മഹത്തുക്കളുണ്ട്. നമുക്കാവുമോ ഇല്ലയോ എന്നത് നമ്മുടെ വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രമിച്ചു നോക്കൂ കഴിയുമെങ്കിൽ. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.

0: തുന്നാടം തുഞ്ചത്ത് നിന്നാടും തുമ്പിക്ക്.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്താൻ കൊച്ചിൻ ഷിപ്പ്യാർഡും ഡിപി ഡ്രൈഡോക്സ് വേൾഡും ധാരണാപത്രം ഒപ്പിട്ടു. സോളാർ മേഖല വ്യവസായമായി കണ്ട് നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസത്തെ സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. ഏഷ്യാ കപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടത്തുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിച്ചത്. 4ാം തവണയാണ് ഇന്ത്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഉച്ചകോടിയുടെ ആദ്യ ദിവസം ബ്രിക്സ് രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചു. ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് പ്രതിബദ്ധത ബ്രിക്സ് രാജ്യങ്ങൾ ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയിൽ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുകയും പരമാവധി സംയമനം പാലിക്കാനും സാഹചര്യം കൂടുതൽ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തു. എല്ലാത്തരം ഭീകരവാദത്തെയും നേരിടുന്നതിന് നേതാക്കൾ പ്രതിബദ്ധത അറിയിച്ചു. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയ സമ്മേളനത്തിൽ 11 ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും പങ്കെടുക്കുന്നു. ബെലാറസ്, ബൊളീവിയ, ഖസാക്കിസ്ഥാൻ, ക്യൂബ, മലേഷ്യ, നൈജീരിയ, തായ്ലൻഡ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് 10 പങ്കാളിത്ത രാജ്യങ്ങൾ. സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖസാക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളുടെ വൈസ് പ്രസിഡന്റുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.
1: പ്രധാനമന്ത്രി ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിയിൽ ഗാല അത്താഴവിരുന്നതിനിടെ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടി ബ്രിക്സ് സിംഫണി ശ്രദ്ധേയമായി. ബ്രിക്സ് അംഗങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും സംഗീതജ്ഞരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരുന്നു സിംഫണി. ഒരു താളം നിരവധി സംസ്കാരങ്ങൾ എന്നതായിരുന്നു സിംഫണിയുടെ ലക്ഷ്യം. ബ്രിക്സ് കുടുംബത്തിന്റെ വൈവിധ്യം, സാംസ്കാരിക സമ്പന്നത, ഒരുമയുടെ ചൈതന്യം എന്നിവ പ്രതിഫലിപ്പിച്ച സിംഫണിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വ്യത്യസ്ത ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു. സാംസ്കാരിക വൈവിധ്യത്തിന്റെ നാടായ ഇന്ത്യയുടെ സമ്പന്ന സംസ്കാരങ്ങളെയും വൈവിധ്യമാർന്ന നാഗരികതകളെയും സിംഫണി പ്രദർശിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ മുംബൈയിലെത്തി. ഇന്ന് മുംബൈ ഏഷ്യാറ്റിക് സൊസൈറ്റി സന്ദർശിക്കുന്ന അദ്ദേഹം ഹിന്ദി ഭാഷയെ അധികരിച്ച് നടക്കുന്ന 6ാമത് അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നാളെ വാഷിയിൽ സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ രാജഭാഷാ സമ്മേളനത്തിലും അമിത് ഷാ പങ്കെടുക്കും. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിന് കൊച്ചിൻ ഷിപ്പ്യാർഡും ഡിപി ഡ്രൈഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ന്യൂഡൽഹി നടന്ന ബ്രിക്സ് ഉച്ചകോടി 2026 ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും UAE അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷ്മിയുടെയും സാന്നിധ്യത്തിൽ ഡ്രൈഡോക്സ് വേൾഡ് CEO ക്യാപ്റ്റൻ റാഡോ അൻറോളോവിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോസ് വിജയുമാണ് ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചത്. എഞ്ചിനീയറിംഗ്, ഫാബ്രിക്കേഷൻ, അനുബന്ധ മാരിടൈം സേവനങ്ങൾ, കപ്പൽ അറ്റകുറ്റപ്പണി എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സംയുക്ത സംരംഭത്തിന്റെ മുഖ്യ ലക്ഷ്യം. കൊച്ചിയുടെ മാരിടൈം സേവന കേന്ദ്രമെന്ന സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കേരളത്തിൽ ഈ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഇതോടെ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും UAE മന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷിമിയും പറഞ്ഞു. സോളാർ മേഖലയെ വ്യവസായമായി കണ്ട് ഈ രംഗത്തെ നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ജലവൈദ്യുത പദ്ധതികളുടെ പരിമിതിയും തെർമൽ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കേരളത്തെ പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് തിരിയേണ്ട സാഹചര്യമുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൊച്ചിയിൽ എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്ര വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാനുള്ള അവസരമായാണ് ഗവൺമെന്റ് കാണുന്നത്. ആവശ്യമായ വൈദ്യുതിയുടെ 15% മാത്രമാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി പുറത്തുനിന്ന് വാങ്ങുന്നതിനാൽ നിലവിലെ 13,000 കോടി രൂപയുടെ വാങ്ങൽ ചെലവ് ഈ വർഷം 16,000 കോടി കവിയാൻ സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ എസ്മ പ്രയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 108 ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. വിവിധ സംഘടനകൾ ഇത്തരത്തിൽ സമരം ചെയ്യുന്നത് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് സമരങ്ങളെ ശക്തമായി നേരിടാൻ ഗവൺമെന്റ് തീരുമാനിച്ചതെന്ന് കെ മുരളീധരൻ അറിയിച്ചു. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ൽപ്പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. കണ്ണൂർ റോഡിലെ AKG ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാന കമ്മിറ്റി നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സമഗ്ര അവലോകനവും സംസ്ഥാന ഭരണമാറ്റവും സമകാലിക വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ ബഹുജന റാലിയോടെ യോഗം സമാപിക്കും. നേപ്പാൾ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1386. കഴിഞ്ഞ മാസം 26-നുണ്ടായ ദുരന്തത്തെ തുടർന്ന് 5130 പേരെ ഇനിയും കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യ കപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8-നാണ് കലാശപ്പോരാട്ടം. 7 തവണ ചാമ്പ്യന്മാരായ ഇന്ത്യ ഗ്രൂപ്പ് എയിൽ 3 വിജയങ്ങളോടെയാണ് ഒന്നാമതെത്തിയത്. സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ കടന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 മത്സര 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിന് ഇന്ന് തുടക്കമാകും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് ആദ്യ മത്സരം. 2-ാം മത്സരം മറ്റന്നാളും 3-ാം മത്സരം വ്യാഴാഴ്ചയും ഡൽഹിയിൽ നടക്കും. കണ്ണൂരിൽ ആരംഭിച്ച സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1-ാം സ്ഥാനത്ത്. ഗെയിംസിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: റെസ്ലിംഗ് മത്സരങ്ങളിലെ 60 ഇനങ്ങളിൽ 20 എണ്ണം ഇന്നലെ പൂർത്തിയായപ്പോൾ 6 സ്വർണവും 3 വെള്ളിയും 2 വെങ്കലവുമായാണ് കണ്ണൂർ മുന്നിട്ട് നിൽക്കുന്നത്. 5 സ്വർണവും 2 വെള്ളിയും 5 വെങ്കലവുമായി തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും 1 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവുമായി കൊല്ലം 3-ാം സ്ഥാനത്തുമുണ്ട്. ജിംനാസ്റ്റിക്സ്, റെസ്ലിംഗ്, തൊയ്ക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളിലായി 2300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വരെ നടക്കുന്ന മത്സരത്തിൽ ഇന്ന് തലശ്ശേരി സായി സെന്ററിൽ ജിംനാസ്റ്റിക്സും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റെസ്ലിംഗ് തൈക്കൊണ്ടോ മത്സരവും നടക്കും. ഉച്ചയ്ക്ക് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സണ്ണി ജോസഫ് ഗെയിംസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
1: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കേരളത്തിലെത്തും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും വിരുന്നിലും സംബന്ധിക്കും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് അൻവർ ഇബ്രാഹിം വൈകിട്ടോടെ കോഴിക്കോട്ടെത്തുന്നത്. ഇത് 2-ാം തവണയാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. പ്രധാനമന്ത്രിയാകുന്നതിന് 1 മാസം മുമ്പ് 2022 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനം. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. VVIP കടന്നുപോകുന്ന സമയത്ത് റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ യാത്ര പുറപ്പെടേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. പ്രശസ്തമായ വല്ലാർപാടം ബസിലിക്കയിലേക്കുള്ള മരിയൻ തീർത്ഥാടനം ഉച്ചകഴിഞ്ഞ് 3-ന് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ നടത്തും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. വല്ലാർപാടം തിരുനാളിന് ഉയർത്താനുള്ള പതാക അതിരൂപതയിലെ വിവിധ അൽമായ നേതാക്കൾ ആർച്ച് ബിഷപ്പിൽ നിന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് ജപമാല കൈകളിലേന്തി പ്രാർത്ഥനയുമായി വിശ്വാസി സമൂഹം തീർത്ഥാടനം നടത്തും. വൈകിട്ട് പൊന്തിഫിക്കൽ ദിവ്യബലിയും നടത്തും. BJPക്ക് അനുകൂലമായ രാഷ്ട്രീയം സൃഷ്ടിക്കാനുള്ള ഉപകരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂരിൽ CPIM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലും അനിയന്ത്രിത പവർകട്ടിലും പ്രതിഷേധിച്ച് യുവമോർച്ച കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ ഇരിട്ടി പയഞ്ചേരി മുക്കിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യുവമോർച്ച കണ്ണൂർ സൌത്ത് ജില്ലാ അധ്യക്ഷൻ അർജുൻ വാസുദേവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സബ് ജൂനിയർ ഇന്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ദേവഗിരി കോളേജ് ഗ്രൌണ്ടിൽ തുടക്കമായി. ഇടുക്കിയും എറണാകുളവും തമ്മിലെ ആദ്യ മത്സരത്തിൽ എറണാകുളം 4-2 വിജയിച്ചു. കോട്ടയവും കണ്ണൂരും തമ്മിൽ നടന്ന 2-ാമത്തെ മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് കണ്ണൂർ വിജയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്താൻ കൊച്ചിൻ ഷിപ്പ്യാർഡും DP ഡ്രൈഡോക്സ് വേൾഡും ധാരണാപത്രം ഒപ്പിട്ടു. സോളാർ മേഖല വ്യവസായമായി കണ്ട് നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. ഏഷ്യ കപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനമാകും.

0: പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സമഗ്രമായ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് സമാപനമാകും. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്നലെയാണ് ഭാരത് മണ്ഡപത്തിൽ തുടക്കമായത്. വിശദാംശങ്ങളിലേക്ക്.
1: ഉച്ചകോടിയുടെ ആദ്യ ദിനം രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചതിനോടൊപ്പം അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം, പശ്ചിമേഷ്യൻ സംഘർഷം എന്നീ വിഷയങ്ങളിലും വിശദമായ ചർച്ചകൾ നടന്നു. ജമ്മുകശ്മീരിൽ കഴിഞ്ഞ വർഷമുണ്ടായ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച രാജ്യങ്ങൾ എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളെയും ചെറുക്കുമെന്നും വ്യക്തമാക്കി. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും പങ്കെടുക്കും. സമ്മേളനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. നാലാം തവണയാണ് ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിവിധ തലങ്ങളിൽ നടന്ന ഒരു വർഷം നീണ്ട ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് സമവായം ഉണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള പ്രവർത്തനങ്ങളുടെ സുപ്രധാന നേട്ടങ്ങളിലൊന്നാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ അംഗീകാരമെന്ന് ER സെക്രട്ടറി സുധാകർ ദലേല ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് നൽകിയ സഹകരണത്തിന് ബ്രിക്സ് രാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച അദ്ദേഹം, പ്രായോഗികവും വികസനോന്മുഖവുമായ ഫലങ്ങൾ ലഭ്യമാക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുവെന്നും പറഞ്ഞു. രാജ്യങ്ങൾ തങ്ങളുടെ ദേശീയ കാഴ്ചപ്പാടുകളെപ്പറ്റിയാണ് ഉച്ചകോടിയിൽ പരാമർശിച്ചതെങ്കിലും ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സംഘടനകളെ കൂടുതൽ പ്രാതിനിധ്യമുള്ളതാക്കുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നതിനൊപ്പം ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി അവയെ പൊരുത്തപ്പെടുത്തുന്നതിന് വലിയ പ്രാധാന്യമാണ് ഉള്ളതെന്നും ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി വ്യക്തമാക്കി.
2: बदलना है, जहां हर देश की आवाज हो, हर सदस्य का स्टेक हो, हर प्रयास के केंद्र में मानवता का विकास हो. इस उद्देश्य से मैं प्रस्ताव रखता हूं कि हम मिलकर ग्लोबल गवर्नेंस रिफॉर्म के 10 प्रपोजल्स तैयार करें.
0: ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10 ഇന നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പരിഷ്കരിക്കുന്നത് ഇനി വൈകിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സമയബന്ധിതമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. അടുത്ത 20 വർഷത്തേക്ക് ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്നാവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറാൻ അനുവദിക്കരുതെന്നും ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ആവർത്തിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ടിയാൻജിനിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ സ്ഥിരമായ പുരോഗതിയെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഉഭയകക്ഷി ബന്ധങ്ങളുടെ തുടർ വികസനത്തിന് അതിർത്തി പ്രദേശങ്ങളിലെ സമാധാനവും ശാന്തതയും അത്യന്താപേക്ഷിതമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കായിക സാങ്കേതിക വിദ്യാ കർമ്മസമിതി രൂപീകരണം, കായികോപകരണ നിർമ്മാണ കോൺക്ലേവ് എന്നിങ്ങനെ ഇന്ത്യയുടെ രണ്ട് ശിപാർശകളും ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചു. സാമൂഹ്യ വികസനത്തിന്റെ സുപ്രധാന സൂചികയാണ് കായിക മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അംഗീകാരം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മലേഷ്യയുടെ നിക്ഷേപ വാണിജ്യ വ്യവസായ മന്ത്രി ഡാറ്റുക് സെരി ജോഹാരി അബ്ദുൾ ഗനിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മലേഷ്യ സാമ്പത്തിക പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, വിപണി സാധ്യത മെച്ചപ്പെടുത്തുക, വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പസ് സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ

0: ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ മുംബൈ സന്ദർശനം പുരോഗമിക്കുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് മുംബൈ പണ്ഡിതസഭ അദ്ദേഹം ഇന്ന് സന്ദർശിക്കും. ഹിന്ദി ഭാഷ കേന്ദ്രീകരിച്ചുള്ള അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിന്റെ 6ാം പതിപ്പിലും BKC ഭാരത് ഡയമണ്ട് ബോസിൽ നടക്കുന്ന GJEPC അവാർഡ് ചടങ്ങിലും ശ്രീ ഷാ പങ്കെടുക്കും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്രമായ വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാനുള്ള അവസരമായാണ് സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചിയിൽ കോറൻ എനർജി എക്സ്പോ 2026 എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് ഒക്ടോബറിൽ പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്നും 2030-31 ആവശ്യകത കണക്കിലെടുത്ത് ആധുനിക വൈദ്യുതി നയം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വോക്കത്തോൺ സംഘടിപ്പിച്ചു. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ 6-4, 5-7, 6-2 എന്ന സ്കോറിനാണ് റൈബാക്കിന പരാജയപ്പെടുത്തിയത്. റൈബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണിത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാവും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സൌദി അറേബ്യയിലെ പ്രധാന എണ്ണ പൈപ്പ് ലൈനിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മൈസാൻ പ്രവിശ്യയിലെ സൈനിക ഓപ്പറേഷൻസ് കമാൻഡറെ ഇറാഖ് പുറത്താക്കി. ആക്രമണത്തിന് പിന്നാലെ എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചുപൂട്ടിയിരുന്നു. ഇറാനുമായുള്ള ഷാലംഷെ അതിർത്തി പാത താൽക്കാലികമായി അടച്ചിടാൻ ഉത്തരവിട്ടതായും റിപ്പോർട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1386 ഉയർന്നു. ദുരന്തം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ 104 തിരിച്ചറിയുകയും ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. ഏകദേശം 5130 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. ഇന്ത്യയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും തമ്മിലുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ AIIB പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനം, സ്വകാര്യ മേഖലാ പങ്കാളിത്തം, ബാങ്കിന്റെ ആഗോളതലത്തിലെ സ്വാധീനം എന്നീ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരം 2ാം സ്ഥാനത്തും കൊല്ലം 3ാം സ്ഥാനത്തുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനമാകും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങൾ പങ്കെടുക്കും. ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിലെ സമവായത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സമഗ്രമായ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

ഗുഡ് മോർണിംഗ്, ഇതെന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. എന്നീ ഗ്രീറ്റിംഗ്സിൽ കൂടെയുള്ളത് ആർജെ നിധിനാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ അന്താക്ഷരിയാണ് കളിക്കാൻ പോകുന്നതെന്ന്. അതെ, നമ്മളിന്ന് ഗ്രീറ്റിംഗ്സിൽ അന്താക്ഷരിയാണ് കളിക്കാൻ പോകുന്നത്. ഞാനൊരു പാട്ട് പാടും, അപ്പോൾ അതിനനുസരിച്ച് ലാസ്റ്റ് വരുന്ന അക്ഷരം വെച്ച് നിങ്ങളൊരു പാട്ട് പാടണം. അപ്പോൾ നിങ്ങൾ അന്താക്ഷരി കളിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700092. ഇന്നൊരു നല്ലൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ടാണ് നമ്മളിന്ന് ഗ്രീറ്റിംഗ്സിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത്. ഗാനമഞ്ചിൻ്റെ ഇടയ്ക്കൂടെ കയറി വരുന്നു. എന്തായാലും ഇന്ന് എല്ലാവരും വിളിക്കുക, നമുക്കിന്ന് ഗ്രീറ്റിംഗ്സിൽ നമ്മളിന്ന് അന്താക്ഷരി കളിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്പർ മറക്കണ്ട, 9544700092. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പം നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
7: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
6: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്ൻ, കരുനാഗപ്പള്ളി.
9: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
10: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
9: അപ്പൊ പഴയ ചോയ്സോ?
10: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
9: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
10: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
9: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: എപ്പോ വന്നു അജിത്?
1: ഈവനിംഗ്.
0: ഓക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം.
1: മഹാലക്ഷ്മി, ഇപ്പൊ ടൈം എത്രയാണെന്നറിയോ? 3:30. രണ്ടു ദിവസമേ ഇനി മാരേജിനുള്ളൂ. ഇങ്ങനെ രാത്രി കറങ്ങി നടക്കുന്ന എനിക്കിഷ്ടമല്ല. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ എന്റെ പാരന്റ്സിന് അത് മനസ്സിലാവില്ല. നാളെ മുതൽ നീ ഓഫീസിൽ പോകരുത്, വീട്ടിലുണ്ടാവണം.
0: അജിത്, എപ്പോഴാ നമ്മുടെ മാരേജ്? എപ്പോഴാണെന്ന് പറയൂ.
1: Friday 9:30.
0: Friday 9:30. അപ്പോ 9:29 വരെ ഞാൻ ഈ വീട്ടിലെ പെണ്ണ. 9:30 കഴിഞ്ഞിട്ടെന്തെങ്കിലും പറയൂ, ഞാൻ അനുസരിക്കാം. എന്റെ ഫാമിലിയിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്, അതെന്റെ കൂടെ പ്രശ്നങ്ങളാ. ഈ വിഷയങ്ങളൊന്നും നിന്റെ പാരന്റ്സിന് മനസ്സിലാവില്ലായിരിക്കാം. നിനക്ക് മനസ്സിലായെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്ക്.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെയുള്ള തർജ്ജൻ നിതിനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് അന്താക്ഷരിയാണ് ഇന്ന് കളിക്കുന്നത്. പക്ഷേ ആരും അങ്ങോട്ട് കോൾ ചെയ്യുന്നില്ല. പക്ഷേ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കോൾ വരുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മിങ്ങനെ പോവാണ്. ഞാൻ എനിക്ക് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാറുണ്ട്. അതായത് നമുക്ക് ഓരോ സ്ഥലങ്ങൾക്കാണ് നമ്മൾ ഈ പിൻകോഡ് കൊടുക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ കത്തൊക്കെ ആയിരുന്നു അയക്കുന്നത്, ഇപ്പോൾ വലിയ ഫോണും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ കത്തയക്കുന്നത് പിൻകോഡ് വഴിയാണ്. അപ്പോൾ ഈ പിൻകോഡ് വെച്ചാണ് ഓരോ പോസ്റ്റ് ഓഫീസിൽ കത്തുകൾ ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ രണ്ട് വ്യക്തികൾക്ക് പിൻകോഡുണ്ട്. അതായത് ഒന്നൊരു ദൈവത്തിനാണ്, മറ്റത് നമ്മുടെ രാഷ്ട്രപതിക്കും കേട്ടോ. ഇത് ദൈവത്തിനും മറ്റൊന്ന് നമ്മുടെ പ്രസിഡന്റിന്, ഓക്കെ ഇന്ത്യൻ പ്രസിഡന്റിനാണ്. ഒന്ന് നമ്മുടെ അയ്യപ്പനാണ് കേട്ടോ. ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അയ്യപ്പൻ. അതായത് ശബരിമല ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇത് 3 മാസം മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ചിലർ പ്രാർത്ഥനയൊക്കെ ആയിട്ട് അയക്കും, അയ്യപ്പ എനിക്ക് ഇന്ന കാര്യം നടത്തി തരുമോ എന്നൊക്കെ പറഞ്ഞ് കത്തയക്കും. ചിലർ പ്രാർത്ഥിച്ച കാര്യം നടന്നതിന് ശേഷം, അതായത് അയ്യപ്പ ഞാൻ പറഞ്ഞതൊക്കെ നടത്തുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തയക്കും. അതായത് പിൻകോഡ് നമ്പർ ഇതാണ് അതിൻ്റെ, 68-97-13. ഇതാണ് അയ്യപ്പൻ്റെ പിൻകോഡ്. സ്വാമി അയ്യപ്പൻ ശബരിമല, 68-97-13 സന്നിധാനം പോസ്റ്റ് ഓഫീസ്. ഇതാണ് ഈ അഡ്രസ്സിലേക്ക് നമ്മളൊരു കത്ത് എഴുതി കഴിഞ്ഞാൽ അങ്ങ് ചെല്ലും കേട്ടോ. ഇത് 1974 നിലവിൽ വന്നത്. 50 വർഷമായിട്ടുണ്ട് നിലവിൽ വന്നിട്ട്. പിന്നെ പ്രസിഡൻ്റ് പിൻകോഡെന്ന് പറഞ്ഞാൽ, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതി ഭവൻ, ന്യൂഡൽഹി, ഇന്ത്യ, 11000004, രാഷ്ട്രപതി ഭവൻ, പോസ്റ്റ് ഓഫീസ്. ഇതിനകത്തുനിന്ന് കത്ത് എഴുതി, ഇത് നമ്മൾ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ലൊരു, ഇത് പുതിയൊരു അറിവല്ലേ നിങ്ങൾക്ക്. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം അറിയുന്നത്. കാരണം ഞാൻ ഇതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു അറിവ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു അറിവ് പകർന്നു തരാമെന്ന് വിചാരിച്ചു. ഇന്നെന്തായാലും നമ്മൾ ഇന്ന് ഇതിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നുപോലോ, അന്താക്ഷരി. ഓക്കെ, അന്താക്ഷരിയാണ് നമ്മളിത് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്നൊരു കോളുണ്ട്. അന്താക്ഷരി കളിക്കാൻ ആരാണ് ഇവരെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഹലോ, ഹലോ,
1: ഹലോ,
0: ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ അതുൽ കൃഷ്ണൻ ആണ്.
0: അതുൽ കൃഷ്ണൻ എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ ചാത്തന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ചാത്തന്നൂരിൽ നിന്ന്. ഓക്കെ അതുൽ കൃഷ്ണ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ? ഗ്രീറ്റിംഗ്സില്
1: അറിയില്ലല്ലോ.
0: ആ, ഞാൻ ഇന്നൊരു പാട്ട് പാടും, അതിന് ലാസ്റ്റ് വരുന്ന അക്ഷരം വെച്ചിട്ട് അതുൽ കൃഷ്ണൻ ഒരു പാട്ട് പാടണം. വിളിച്ചത് അബദ്ധമായി പോവല്ലോ. ഞാൻ ഇനി ഒരു പാട്ട് ആലോചിക്കട്ടെ. പാട്ട്.

0: മാത്രമായി മാ മാ വെച്ച് പാട്ട് പാടും.
1: മാ
0: ആ
1: അയ്യോ
0: സിമ്പിൾ അല്ലേ മാ?
1: അതെ അതെ
0: ആ
1: വളരെ സിമ്പിൾ.
0: ആ
1: മഴക്കുടയാൽ മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ നീഴുതും നീനല്ല, പൂനിലാവല്ല ഉഴർവേളയിൽ മുല്ലയായില്ല മൂവന്തിയിൽ.
0: കൊള്ളാം, സൂപ്പർ. അത് അതിൽ എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ പോളിടെക്നിക് ചെയ്യുന്നു,
0: ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ?
1: സൂപ്പർ, വളരെ സൂപ്പർ ആണ്.
0: എങ്ങനെയുണ്ട് ഇന്നത്തെ ഞായറാഴ്ച? എങ്ങനെയുണ്ട്
1: ഞായറാഴ്ച? ഇനിയിപ്പം കുറച്ച് കലാപരിപാടികൾ, കുറച്ച് കല്യാണ സദ്യകൾ, ഇതൊക്കെ തന്നെ പരിപാടി.
0: ഞായറാഴ്ച പൊളിക്കുകയാണല്ലേ.
1: അതെ അതെ അതെ.
0: അപ്പോൾ ഇന്നലെ നല്ല ദിവസം നേരുന്നു കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, ശരി ശരി. ഓക്കെ,
1: താങ്ക്.
0: അങ്ങനെ ഫസ്റ്റ് കോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എപ്പോഴും ഞാൻ പറയും, നമുക്ക് ആദ്യത്തെ കോള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കോളിൻ്റെ ഒരു ചാകരയായിരിക്കും. പിന്നെ പരാതിയൊക്കെ പറയാം, നമ്മൾ കോൾ എടുത്തിട്ടില്ലെന്നൊക്കെ. എന്തായാലും ഇന്ന് നമ്മുടെ അയ്യോ ആ കോള് കട്ടായില്ലായിരുന്നു കേട്ടോ, വൺ മിനിറ്റ്. ആ ഇന്ന് നമ്മുടെ സ്വാതിക്ക് ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം സ്വാതിയുടെ അനിയത്തിയുടെ, ഇന്ന് നമ്മുടെ ആർ ജെ സ്വാതിയുടെ സ്വാതിക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് ആർ ജെ സ്വാതിയുടെ അനിയത്തിയുടെ മകളായ കൺമണിയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ, അല്ലെങ്കിൽ ആഘോഷിക്കാൻ പോകുന്ന നമ്മുടെ കൺമണിക്ക് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്കൊരു പാട്ട് കേൾക്കാൻ കൺമണിക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കൺമണി ഇനിയും കുറേ വർഷങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോകാം.

0: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
6: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
5: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
7: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നോക്കു നോക്ക്, ജോയ് ആലുക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
2: ശരിക്കും
5: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
9: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
10: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
11: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
12: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
13: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
12: അപ്പൊ പഴയ ചോയ്സോ?
13: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
12: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
13: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
12: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
9: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പോൾ ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാവർക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7009912. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളിന്ന് അന്താക്ഷരി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്താക്ഷരിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7009912. അപ്പം ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ്. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ് സംസാരിക്കുന്നത്? റജീന. ചേച്ചി, റേഡിയോ ഇടുന്നു, മാറിയിക്കോ?
1: മാറിയിക്കുക.
0: ഓക്കെ, പറഞ്ഞോളൂ ചേച്ചി, എങ്ങനെയൊക്കെ, എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം?
1: ഇന്നത്തെ ദിവസം കുഴപ്പമില്ല.
0: ചായയൊക്കെ കുടിച്ചോ? ചേച്ചി, ഇന്നത്തെ ഒരു നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാല്, ടോപ്പിക് അല്ല, ഇന്ന് നമ്മളൊരു ഗെയിമാണ്, അതായത് അന്താക്ഷരിയാണ് നമ്മളിന്ന് കളിക്കുന്നത്. ഞാൻ ഒരു പാട്ട് പാടും, അതിന് ലാസ്റ്റ് വരുന്ന അക്ഷരം വെച്ച് ചേച്ചി ഒരു പാട്ട് പാടണം.
1: ഓക്കെ,
0: ഞാൻ പാട്ടൊന്ന് ആലോചിക്കട്ടെ. ചേച്ചി വിളിച്ച ഇതിൽ ഞാൻ പാട്ട് പറഞ്ഞുപോയി.

0: അയ്യോ, ഏത് പാട്ട് പാടും? ഹലോ ചേച്ചി, കേൾക്കുന്നുണ്ടോ?
1: ഞാൻ പാടും.
0: ആ അവിടെ കേടേ, ഞാൻ പാടാം, ഞാൻ പാടാം, ഞാൻ പാടാം, ഞാൻ പാടാം. അയ്യോ, ഓക്കെ ഓക്കെ, പാട്ട് പാടുവാണേ.
1: ആ പാടി.
0: പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ, തേനായൊരു കിളിനാദം നിൻ കാതിൽ കുതിർന്നുവോ. വാ വാ വെച്ച് പാടാം.
1: താമര പെണ്ണേ നീ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, താളം തുള്ളാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ, വാ വാ വാ.
0: കൊള്ളാം കൊള്ളാം. ഞാൻ ശരിക്കും പറയാൻ ഞാൻ അങ്ങ് ഇതായി പോയി, കാരണം പാട്ട് പാടാൻ പറഞ്ഞപ്പോഴേ എനിക്ക് പാട്ട് കിട്ടുന്നില്ല, അതാണ് പ്രശ്നമായി പോയത്. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം സുഖമായിട്ടിരിക്കുന്നു.
0: ആ എന്നാ ഒരു പാട്ട് കൂടെ പാടുവോ?
1: ഒരു പാട്ട് കൂടാ.
0: ആ
1: ഏത് പാട്ടാ വേണ്ടത്?
0: അല്ല ഞാൻ പാടിയിട്ട് അതിന് ശേഷം ചേച്ചി ഒരു പാട്ട് പാട്, ലാസ്റ്റ് വരെ അക്ഷരം വെച്ചിട്ട്
1: എല്ലാവർക്കും വേണ്ടി.
0: ആ
1: നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്,

0: ഫാത്തിമ എങ്ങനെയുണ്ട്?
1: കൊള്ളാം, സൂപ്പർ. പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ എപ്പോഴും?
0: എപ്പോഴും പാട്ട് പാടും, എപ്പോഴും പാട്ട് കേൾക്കാറുണ്ട്.
1: സിനിമയോ?
0: ഞാൻ ഈ പരിപാടി ആയതുകൊണ്ടാ വിളിച്ചത്.
1: ആണല്ലേ.
0: എല്ലാരും തിരക്കെന്ന് പറഞ്ഞേരെ.
1: പറയാം പറയാം, എല്ലാരും തിരക്കെന്ന് പറയാം. കേക്കുന്നുണ്ടോ?
0: ആ കേക്കുന്നുണ്ട്. ആ
1: ഇടയ്ക്കൂടെ ഇങ്ങനെ പറഞ്ഞു കേറിട്ട് സ്റ്റക്ക് ആവും. ഞാൻ പേര് ഇനി കട്ട് ആവും. ഞാൻ അതാ നോക്കുന്നേ. അപ്പം എന്തേലും നല്ലൊരു ദിവസം നേരിയാണ് കേട്ടോ. ഓക്കെ
0: ശരി.
1: ഓ, ഒരു കോളും കൊണ്ടായിരുന്നു. ഞാനത് കട്ടാക്കി പോയി. സോറി, എന്റെ കൈ തട്ടിയാണ് കട്ടായി പോയത്. ശരിക്കും പറഞ്ഞാല് ചേച്ചി വിളിച്ചിട്ട് പാട്ട് പാടാൻ പറഞ്ഞപ്പോഴത്തേനും ഞാൻ പാട്ട് മറന്നുപോയി, പാട്ട് ഓർത്തു വെച്ചത് എന്നതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. എന്തായാലും ഇനി അടുത്തൊരു കോളും കൂടെ നമുക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടാം. പക്ഷേ അത് ഞാൻ പാടി അവസാനിക്കുന്ന പാട്ടിൻ്റെ അവസാനത്തെ വരി വെച്ചായിരിക്കണമെന്ന് മാത്രം. എന്തായാലും നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: വിനീതാണ്.
1: വിനീത്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: കാസർഗോഡ്.
1: കേട്ടില്ല?
2: കാസർഗോഡ്.
1: ഓക്കെ വിനീത, ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ്സിലെ ഒരു പരിപാടി എന്ന് പറഞ്ഞാല് അന്താക്ഷരിയാണ് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത്. അത് ഞാൻ ഒരു പാട്ട് പാടും, അതിന് ലാസ്റ്റ് വരുന്ന അക്ഷരം വെച്ചിട്ട് വിനീത് ഒരു പാട്ട് പാടണം. ആ, അതിനു മുമ്പ് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് വിനീതേ? ഞായറാഴ്ചയായിട്ട് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, ഒന്നും വ്യക്തമാവുന്നില്ല.
2: ആ,
1: ഇപ്പൊ ഓക്കെ ആയി, പറഞ്ഞോ. ഞായറാഴ്ചയായിട്ടും വർക്കോ? ഓക്കെ, എന്നാ ഇനി പാട്ട് പാടട്ടെ വിനീതേ. ഏ, പിച്ച വച്ച നാൾ മുതൽ കുനി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ട് കൂട് കൂട്ടി നാം ഇഷ്ടം കൂടി എന്നും എന്നും എന്നും. നാ നാ വെച്ച് പാടും.
2: ആ,
1: അല്ലെങ്കിൽ ഏ വെച്ച് പാട്. നാ വെച്ച് ഇച്ചിരി പാടാണെങ്കിൽ ഉണ്ടോ? എന്നാ
2: പാടാവിന്റെ നീല ഭസ്മ കുറിയണിഞ്ഞവളെ കാതിനോല കമ്മിട്ട് കുനുങ്ങി നിൽപ്പവളെ
1: ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര. കൊള്ളാം കൊള്ളാം വിനീതേ, സൂപ്പർ സൂപ്പർ. അന്ന് ഞാൻ വിചാരിച്ചു വിനീതിനെ നാ വെച്ച് പാടാൻ പാട്ട് കിട്ടത്തില്ല, അതാണ് ഞാൻ പിന്നെ ലാസ്റ്റ് ഏ പറഞ്ഞത്. എന്തായാലും വിനീത് ആ പാട്ട് പാടിക്കളഞ്ഞു. ചായ കുടിച്ചോ വിനീതേ? കേക്കാൻ വയ്യ വിനീതേ, ഇന്ന് റേഞ്ചുള്ള അടുത്ത് നിൽക്കുവോ? ഹലോ ഹലോ, ആ കോള് കട്ടായി. നമുക്ക് നോക്കാം ഇനി അടുത്ത ആളാരാണ് വിളിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സിൽ നമ്മളോടൊപ്പം ഇന്ന്. ഹലോ. ആ ഹലോ, ആ പറഞ്ഞോളൂ അമ്മേ. അല്ലല്ല, അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത്, നമുക്ക് ഇന്ന് പാട്ട് പാടിയേ പറ്റൂ. ഏ, ആ പറഞ്ഞു. ആ റേഞ്ചിന്റെ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ?
0: ഇപ്പൊ മോൻ പറയുന്ന കേൾക്കുന്നുണ്ട്. നേരത്തെ വിളിച്ച പ്രാസംഗർ ജലീലായ എറണാകുളത്തിൽ നിന്ന് വിളിച്ചത്.
1: ആ കേൾക്കുന്നില്ലായിരുന്നല്ലേ?
0: അങ്ങനെ അതൊന്നും കേൾക്കാൻ വയ്യ. എന്തോ റേഞ്ചിന്റെ പ്രശ്നമാണോ അതോ അവിടെ മൈക്കിന്റെ കുഴപ്പമാണോ എന്തുവാണെന്ന് അറിയത്തില്ലല്ലോ.
1: അല്ല, മൈക്കിന്റെ പ്രശ്നമാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ആയിരിക്കും കേൾക്കാത്തത്, റേഞ്ചിന്റെ ആയിരിക്കും.
0: ഇപ്പൊ മോൻ പറയുന്ന കേൾക്കുന്നുണ്ട്, മുമ്പേ അതും വലിയ വിക്കി വിക്കി ആയിരുന്നു.
1: ആണല്ലേ.
0: അങ്ങനെ
1: പോകരുത്, ഞാൻ ഒരു പാട്ട് പാടും, അതിന് വേറൊരു പാട്ട് പാടി തരണം എനിക്ക്.
0: അറിയാൻ വയ്യാത്ത എന്നെ കൊണ്ട് മറ്റുള്ളവര് കേട്ടിട്ടിരിക്കുന്ന.
1: എന്നാലും ഒന്ന് പാട്, ഏതൊരു പാട്ട്?
0: എന്തോ എന്തോ ഞങ്ങളൊക്കെ പഴയ പാട്ടുകാരുടെ അല്ലേ.
1: പഴയ പാട്ടൊന്നും പറയരുത്, പഴയ പാട്ട് എനിക്കറിയത്തില്ല.
0: അതെ, മുമ്പ് ഞങ്ങൾ പാടാനാണ്.
1: ആ, എന്നാ അമ്മ പാടിക്കോ, ചേഞ്ച് ആയിക്കോട്ടെ. അമ്മ പാടുന്ന ലാസ്റ്റത്തെ വരി വെച്ച് ഞാൻ പാടിക്കോളാം.
0: അച്ഛനെ.

0: കാത്തിരുന്നു കുടമുല്ല മറന്നു പോന്നു.
1: ആ കുടമല്ല, അതപ്പം ഒരു ചിരി.
0: അതെനിക്ക് മറന്നു പോന്നു ബാക്കി.
1: ആന്നല്ലേ. ആ കുഴപ്പമില്ല കുഴപ്പമില്ല വിജയനമ്മേ, സുഖാണോ? സുഖാണോ?
0: എന്തോ മനെ വയസ്സായ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ സാവി വന്നായിരുന്നു അതുപോലെ എനിക്ക്.
1: ആ ഞാൻ അറിഞ്ഞു, ഞാൻ അറിഞ്ഞു, ഞാൻ അറിഞ്ഞു, അറിഞ്ഞു, അറിഞ്ഞു.
0: ആ നിങ്ങൾ അറിഞ്ഞു വിരുമന്തി ചാർജിയൊക്കെ എടുത്തോണ്ട് തന്നു.
1: എന്തായാലും സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ.
0: എനിക്ക് സന്തോഷമാണ് തന്നെ, എല്ലാവരോടും സന്തോഷമാണ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ടല്ല വിരുമന്തിയുടെ, അതോ ഇതൊന്നും അല്ല. ഈ എന്തെങ്കിലും ഒരു അഭിപ്രായം നമുക്ക് നല്ലത് പറയണമല്ല.
1: അതെ അതെ.
0: എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടെങ്കിൽ
1: അതാ.
0: അപ്പം സന്തോഷം എല്ലാരോടും. മോനൊരു പാട്ട് പാടു.
1: ഞാൻ ഞാനല്ല ഇതുവരെ പാടിക്കൊണ്ടിരുന്നേ.
0: അത് ഞാൻ കേട്ടിട്ടില്ല. മോനെ നേരത്തെ മുതലും ഒക്കെ വലിയ വലിയ കഴിവിട്ടു. വലിയ റേഞ്ചിന്റെ
1: ആയിരിക്കാം.
0: മോ മാത്രമേ ഉള്ളോ?
1: ആ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ഐശ്വര്യ ഇന്ന് ലീവാണ്. ഇന്ന് എല്ലാവർക്കും കുറെ കല്യാണവും പാലിയാച്ചും എന്റെ മൈനാഗപ്പള്ളി.
0: വടക്കൻ മൈനാപ്പള്ളി, തെക്കൻ മൈനാപ്പള്ളി?
1: ഞങ്ങള് തെക്കൻ മൈനാപ്പള്ളി.
0: അണ്ടക്കാവി അമ്പലത്തിന്റെ ഭാഗമൊക്കെ.
1: അതെ അതെ അതെ അതെ, അവിടെ തന്നെ. അപ്പോൾ വിളിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം.
0: സന്തോഷം മോനെ.
1: അമ്മയ്ക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. പോയി കല്യാണത്തിന് പോയി നല്ല വൃത്തി ആഹാരമൊക്കെ കഴിക്കാട്ടോ.
0: എന്തായാലും
1: ഷുഗർ ഒക്കെ നോക്കിട്ട് കുറച്ച് ആഹാരമൊക്കെ കഴിക്കും.
0: എന്തായാലും ഒരു മരണമല്ലാണ്ട് വളരെയൊക്കെ കഴിച്ച് പോട്ടെ. പോന്നിടം വരെയൊക്കെ പോട്ടെ മോനെ.
1: ഓക്കെ ശരി അമ്മ.
0: സന്തോഷം.
1: അപ്പോഴങ്ങനെ നമ്മൾ കുറെ അന്താക്ഷരി കളിച്ചു. ഇനി നമുക്ക് കുറച്ച് പാട്ടൊക്കെ ഇട്ട് തിരിച്ചു വരാം.

0: തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും RCPM ഹോസ്പിറ്റൽ ഓച്ചിറ കോൺടാക്ട് 6238074391
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട് വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം ഗംഭീര ഡിസ്കൗണ്ടുകൾ കിടിലൻ ഓഫറുകൾ നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ രശ്മി കലാശക്കൂട്ട് September 10 to 15 വരെ മാത്രം ഇനി വൈകേണ്ട മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം ആറ്റിങ്ങൽ പാരിപ്പള്ളി കരുനാഗപ്പള്ളി ക്ലാപ്പന ഹരിപ്പാട് കറ്റാനം
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. September 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
9: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
8: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
10: നേടാം.
11: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
12: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
13: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ നല്ലൊരു എപ്പിസോഡാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് അപ്പോൾ തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇതെൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്കനാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. കുട്ടികളുടെ ആരോഗ്യം കുട്ടിക്കളിയല്ല. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ നാളെയുടെ പ്രതീക്ഷയായിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്പസമയം ഒന്ന് മാറ്റിവെച്ചാലോ? പ്രശസ്ത പീഡിയാട്രിഷ്യൻ ആൻഡ് ന്യൂനെറ്റോളജിസ്റ്റ് ഡോക്ടർ സിബി മാത്യു സാർ, സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, നമുക്കറിയാം നമ്മുടെ പരുമല ഹോസ്പിറ്റലിൽ നിന്നും സാറ് ഈ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. സാറിനെ ഹൃദ്യമായിട്ട് എൻ്റെ റേഡിയോ 91.2 സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ.
1: താങ്ക് യു സോ മച്ച്
0: സർ. നമ്മൾ കുട്ടികളുടെ ആരോഗ്യം കുട്ടികളെയല്ല, നമ്മൾ ഏറ്റവും നന്നായിട്ട് പരിപാലിക്കേണ്ടവരാണ് കുട്ടികൾ.
1: ഓക്കെ
0: സർ, അപ്പോൾ ഈ ഒരു ന്യൂനെറ്റോളജിസ്റ്റ് എന്ന് പറയുന്നൊരു വിങ് തന്നെ, അതായത് കുഞ്ഞ്, അതൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു 9 പരിപാലനത്തിന് ശേഷം ആദ്യം കിട്ടുന്നത് ഒരു ന്യൂനെറ്റോളജിസ്റ്റിൻ്റെ അടുത്തോട്ടാണ്. അതെ, ഈ ഒരു അവൻ ആ ലോകത്തേക്ക് എത്തുമ്പോൾ അവൻ ആ ഷേപ്പാണോ, അവന് വെയിറ്റ് ഉണ്ടോ, അവൻ ഓക്കെ ആണോ എന്നൊക്കെ നോക്കുന്നത് ഈ ഒരു വിങ് ആണ്. അപ്പോൾ പിന്നീട് സാറൊരു പീഡിയാട്രിഷ്യൻ കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ്, ഞങ്ങൾ മാക്സിമം ഒരു ഡോക്ടറെ കൊണ്ട് എന്തൊക്കെ പറയാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ കേൾക്കുന്ന കുറച്ച് ശ്രോതാക്കൾക്ക് എന്താണ് ന്യൂനെറ്റോളജി, ഇങ്ങനെയൊക്കെയുള്ള വിങ്ങുകളുണ്ടോ, എന്തൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് പറയാം എന്താണ് ന്യൂനെറ്റോളജി, എത്ര കാലം വരെയാണ് ഒരു ന്യൂനെറ്റോളജിയുടെ അണ്ടറിൽ വരുന്നത്, ഇതൊക്കെ ഒന്ന് പറയാമോ ഡോക്ടർ?
1: ശരി, ആദ്യമേ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 28 വരെയാണ് സാധാരണ നമ്മൾ ന്യൂനെറ്റോളജി ന്യൂനേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ന്യൂനെറ്റോളജിസ്റ്റിൻ്റെ നമ്മൾക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ അതിന് ശേഷം ഉള്ള കാലാവധി ഒരു 14 വരെ ഉള്ള സമയം നമ്മൾ പീഡിയാട്രിഷ്യൻസ് ആയിരിക്കും അവരെ ടേക്ക് ഓവർ ചെയ്യുന്നത്.
0: ഓക്കെ സാറേ, ഈ ഒരു 14 വരെ നമ്മൾ എപ്പോഴും ഈ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ കുട്ടിക്കാലത്തൊരു ഡോക്ടറെ കാണും, എത്ര വളർന്നാൽ ആ ഡോക്ടർമാവൻ മരുന്ന് തന്നാലേ സെറ്റ് ആവത്തുള്ളൂ, എന്ത് വരി വന്നാലും അമ്മയും പറയാം ആ നമ്മുടെ ഡോക്ടറെ നോക്കിയാലേ ശരിയാവത്തുള്ളൂ. അങ്ങനെ ആ ഒരു ഇപ്പോൾ ഇപ്പോഴൊക്കെ കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കഴിയുമ്പോഴേ ഒരു മെച്യൂരിറ്റി ആണെന്ന് സ്വയം തോന്നാറുണ്ട്. പക്ഷേ ഒരു പീഡിയാട്രിഷ്യൻ നോക്കേണ്ട കൃത്യമായ കാലയളവ് എത്ര വയസ്സ് വരെയാണെന്ന് പറയാൻ പറ്റും?
1: ഓക്കെ, നമുക്ക് 14 വരെ ഡെഫിനറ്റ്ലി എല്ലായിടത്തും പീഡിയാട്രിഷ്യൻസ്മാർ തന്നെയായിരിക്കും പിള്ളേരെ നോക്കുന്നത്. 14 കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ഒരു അഡോളസന്റ് ഫേസ് ആണ്. അപ്പോൾ അവർ കുട്ടികളുമല്ല, അതേസമയത്ത് അവരൊരു ഫുൾ അഡൾട്ടുമല്ല. അപ്പോൾ ഒരു 18 വരെയുള്ള ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണഗതിയിൽ കുട്ടികളോട് തന്നെയാണ് അവർക്ക് ആ ഓപ്ഷൻ കൊടുക്കാറുള്ളത്. അവർക്ക് കുട്ടികളുടെ ഡോക്ടറിനെ കാണണമെങ്കിൽ അവർ പീഡിയാട്രിഷ്യൻ തന്നെ അവരെ കാണാം, അതല്ല എങ്കിൽ അവർക്ക് ഒരു അഡൽറ്റ് ഡോക്ടറിനെ കാണാം. പക്ഷേ ആ ടൈം പീരീഡിലുള്ള അവരുടെ അസുഖങ്ങളും അല്ലെങ്കിൽ അവരുടെ മെൻറ്റൽ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഈ കാര്യങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു പീഡിയാട്രിഷ്യനായിരിക്കും ഒരു ഇച്ചിരൂടും എഡ്ജ് ഉള്ളത്.
0: തീർച്ചയായിട്ടും. ഇനി നമ്മൾ ഞാനിന്ന് മിക്സ് ചെയ്ത് ചോദിക്കുകയാണ് സാർ, ഞങ്ങൾ അവിയൽ പരുവത്തിലുള്ള ആളുകളാണ്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇപ്പോൾ വെയിറ്റ് എത്ര വെയിറ്റ് മിനിമം വേണം, അല്ലെങ്കിൽ അവൻ ആരോഗ്യപൂർണ്ണമാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു ബേസിക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, ഇതൊക്കെ നോക്കിയിരിക്കണം. എന്തൊക്കെ ആയിരിക്കാം ആ ഒരു കാരണങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം?
1: ഓക്കെ, നമ്മൾ ആദ്യമേ കുട്ടി ജനിക്കുമ്പം നമ്മളെ ഫസ്റ്റ് കൺസേൺ കുട്ടി കരയുന്നുണ്ടോ ഇല്ലയോ, പിന്നെ ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലയോ.
0: അത് കുട്ടി കരയുന്നോ എന്ന് നോക്കുന്നു ഡോക്ടർ. സാധാരണ വീട്ടുകാർ എന്റെ കുഞ്ഞ് കരയില്ലേനോ, പക്ഷേ ന്യൂനെറ്റോളജിസ്റ്റ് എടുത്ത് വരുമ്പോൾ കുഞ്ഞ് കരയുന്നുണ്ടോ, കൃത്യമായി കരയുന്നുണ്ടോ,
1: കരയുന്നുണ്ടോ, നന്നായിട്ട് ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മേജർ കൺസേൺ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ വെയിറ്റ് ആയിരിക്കും. അപ്പം വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ എടുക്കുമ്പോൾ ഒരു 2.5-4 kgs ഉള്ള ബേബീസിനെല്ലാം നമ്മൾ നോർമൽ വെയിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ താഴോട്ടുള്ള വെയിറ്റോ അതിൽ കൂടുതലുള്ള വെയിറ്റുള്ള പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നത്.
0: ഓക്കെ, അപ്പൊ ഈ മാസം തികയാത്ത കുട്ടികളെല്ലാം ഒരു പക്ഷേ അവര് ജനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിങ്ങിൽ NICU എത്തണമെന്ന് നിർബന്ധമുണ്ടോ സർ?
1: ഇല്ല, എല്ലാ പിള്ളേരും എത്തണമെന്ന് നിർബന്ധമില്ല. ചില ബേബീസ് പ്രീടേം ആയിരിക്കാം, പറഞ്ഞാൽ സമയത്തിന് മുമ്പേ 37 ആകുന്ന മുൻപേ, 37 വളർച്ച കഴിയുന്ന പിള്ളേരെയാണ് നമ്മൾ സാധാരണഗതിയിൽ ടേം ബേബീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുൻപേ ഇപ്പോൾ ഒരു 36 ജനിച്ച കുട്ടി, അല്ലെ 35 3-4 ദിവസത്തിൽ ജനിച്ച കുട്ടി, പക്ഷേ ആ കുട്ടിക്ക് ചിലപ്പം വെയിറ്റ് 2.5 kgs കാണാം. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾക്ക് NICU റിക്വയർമെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ആവശ്യമില്ലായിരിക്കും, ബിക്കോസ് കൊച്ച് നന്നായിട്ട് കരഞ്ഞു, കുട്ടി ആക്റ്റീവാണ്, വൈറ്റൽസ് നമ്മൾ ചെക്ക് ചെയ്തത് ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, സാച്ചുറേഷൻ എല്ലാം നോർമലാണ് എങ്കിൽ കുട്ടിയെ മദറിന്റെ സൈഡിലോട്ട് തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കത്തുള്ളൂ. പക്ഷെ അതല്ല, ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ട് എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എൻ ഐ സിയിൽ ഒബ്സർവേഷൻ ആയിട്ട് വേണ്ടി
0: വരിക. അപ്പോ മാസം തികയാതെ ജനിച്ചതിന്റെ പേരിൽ എൻ ഐ സി കിടക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം
1: പക്ഷേ തീരെ എക്സ്ട്രീം പ്രീ ടേംസ് ഉണ്ട്, നമുക്കിപ്പോ ഒരു 34 ആഴ്ചന് താഴെയുള്ള പിള്ളേർ, അല്ലെ 32 ആഴ്ചക്ക് താഴെ, അല്ലെ വെയിറ്റ് 1 kg ഉള്ളൂ, 1.5 kg ഉള്ളൂ, അല്ലെ അതിക്ക് താഴെ, അപ്പൊ അങ്ങനത്തെ പിള്ളേർക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എൻ ഐ സിയിൽ കുറച്ച് മണിക്കൂറെങ്കിലും ഒബ്സർവ് ചെയ്തതിന് ശേഷമേ അവർക്ക് നമുക്ക് പേരൻസിന്റെ സൈഡിലോട്ട് അല്ലെ മദർ സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാറാകത്തുള്ളൂ.
0: ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. പ്രസവിച്ചാൽ ഉടനെ പാല് കിട്ടണം, അല്ലെങ്കിൽ പാലുണ്ടായിരിക്കണം, അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ വരുന്ന പ്രായമുള്ള ആളുകളുടെ കമന്റുകളൊക്കെ വരും. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് ഒരു ആങ്സൈറ്റി, ഒരു ടെൻഷൻ, പോസ്റ്റ് പാർട്ടം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമോ, അതപ്പോഴേ വരില്ല എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ആ ഒരു ആങ്സൈറ്റി പാല് കുറയ്ക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ ഡോക്ടർ?
1: ഉണ്ട്, ആങ്സൈറ്റി എപ്പോഴും അത് തരം പാല് കുറയ്ക്കാനുള്ള ഒരു സാധ്യത അവർക്കുണ്ട്. അപ്പോൾ അവർ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടിക്ക് ആവശ്യമുള്ള പാല് മാത്രം അമ്മയ്ക്ക് കാണും, അത് നമ്മൾ കൊളസ്ട്രം എന്ന് പറയും. അപ്പം അത് കുട്ടിക്ക് വളരെയധികം ആവശ്യമുള്ളതാണ്. അത് പണ്ടായിരുന്നെങ്കിൽ അവർ ആ പാല് കളയുമായിരുന്നു, അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് കളയുമായിരുന്നു. പക്ഷെ ആ പാലിൽ നമ്മൾ ഫസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ ആയിട്ടാണ് ആ പാലിനെ കാണുന്നത്, കൊളസ്ട്രം. അപ്പം അത് ഡെഫിനറ്റ്ലി കൊച്ച് ജനിച്ച ഉടനെ കുട്ടി ഓക്കെ ആണെങ്കിൽ നമ്മൾ ബേബീനെ മദറിന്റെ പാല് ഫസ്റ്റ് അപ്പം തന്നെ എടുപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഫസ്റ്റ് 1 or 2 days കൊച്ച് എത്രമാത്രം ഫീഡ് എടുക്കുന്നുണ്ട്, എത്ര ആക്റ്റീവ്ലി സക്ക് ചെയ്യുന്നുണ്ട്, ഇത് മദറിന്റെ ബോഡി നോക്കിയിട്ടാണ് അടുത്ത ദിവസങ്ങളിൽ അതനുസരിച്ചുള്ള പാലിന്റെ കുട്ടീന്റെ ഡിമാൻഡിനനുസരിച്ചാണ് പാല് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം പ്രസവിച്ച ഉടനെ അമ്മയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന അളവിലുള്ള പാല് കാണത്തില്ല, ചിലപ്പം 5 ml 10 ml, ബിക്കോസ് കുട്ടി ആ സമയത്ത് അത്രേ കുടിക്കുന്നുള്ളൂ. ബിക്കോസ് ഒരു 24-hour period പോലും കുട്ടി ആക്റ്റീവ് ആയിട്ടുള്ളത് ഒരു 5 to 6 hours ഉള്ളൂ, ബാക്കി സമയം മൊത്തം കുട്ടി ഉറക്കമാണ്. അപ്പം അമ്മയ്ക്ക് ഒത്തിരിയും പാലായാലും കൊച്ചിന് കുടിക്കാൻ പറ്റില്ല. അപ്പം കുട്ടിക്ക് ആവശ്യമുള്ള പാല് നാച്ചുറലി മദറിന്റെ ബോഡി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിന്റെ അളവ് കൂടുന്നത് കുട്ടി എത്ര ഇമ്മ്യൂണൈസേഷൻ ആയിട്ടാണ് ആ പാലിനെ കാണുന്നത്, കൊളസ്ട്രോൾ. അപ്പം അത് ഡെഫിനറ്റ്ലി കൊച്ച് ജനിച്ച ഉടനെ കുട്ടി ഓക്കെ ആണെങ്കിൽ നമ്മൾ ബേബീനെ മദറിന്റെ പാല് ഫസ്റ്റ് അപ്പം തന്നെ എടുപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഫസ്റ്റ് 1 or 2 days കൊച്ച് എത്രമാത്രം ഫീഡ് എടുക്കുന്നുണ്ട്, എത്ര ആക്റ്റീവ്ലി സക്ക് ചെയ്യുന്നുണ്ട്, ഇത് മദറിന്റെ ബോഡി നോക്കിയിട്ടാണ് അടുത്ത ദിവസങ്ങളിൽ അതനുസരിച്ചുള്ള പാലിന്റെ കുട്ടീന്റെ ഡിമാൻഡിനനുസരിച്ചാണ് പാല് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം പ്രസവിച്ച ഉടനെ അമ്മയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന അളവിലുള്ള പാല് കാണത്തില്ല, ചിലപ്പം 5 ml 10 ml, ബിക്കോസ് കുട്ടി ആ സമയത്ത് അത്രേ കുടിക്കുന്നുള്ളൂ. ബിക്കോസ് ഒരു 24-hour period പോലും കുട്ടി ആക്റ്റീവ് ആയിട്ടുള്ളത് ഒരു 5 to 6 hours ഉള്ളൂ, ബാക്കി സമയം മൊത്തം കുട്ടി ഉറക്കമാണ്. അപ്പം അമ്മയ്ക്ക് ഒത്തിരിയും പാലായാലും കൊച്ചിന് കുടിക്കാൻ പറ്റില്ല. അപ്പം കുട്ടിക്ക് ആവശ്യമുള്ള പാല് നാച്ചുറലി മദറിന്റെ ബോഡി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിന്റെ അളവ് കൂടുന്നത് കുട്ടി എത്ര ആക്റ്റീവ്ലി സക്ക് ചെയ്യുന്നു, പിന്നെ മദറിന്റെ ന്യൂട്രീഷന്, മദറിനുള്ള ഫാമിലി സപ്പോർട്ട്, മദറിന് കുട്ടീനെ എനിക്ക് എൻ്റെ കുട്ടിയെ ഫീഡ് ചെയ്യണം, എനിക്ക് എൻ്റെ കുട്ടിയെ എൻ്റെ പാല് കുടിപ്പിച്ചാൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ട എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു മനധൈര്യമുള്ള മദർ ഡെഫിനറ്റ്ലി ഷി വിൽ ട്രൈ ടു ഡു മോർ.
0: ഓക്കെ സർ, ഇനി പഴയ കാലത്തുള്ള ആളുകൾ പറയും ഒരു 5 വയസ്സ് വരെ കുട്ടിക്ക് പാല് കൊടുക്കാം, അതിനോടൊക്കെ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്?
1: മദേഴ്സ് മിൽക്ക് ഡെഫിനറ്റ്ലി കൊച്ചിന് നമുക്ക് വേറെ അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. നമ്മളിപ്പം പശുപാല് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻറ്റ് പ്രോട്ടീനാണ്, അത് നമ്മുടെ ബോഡി എപ്പോഴും അതിനോട് റിയാക്ട് ചെയ്യും. അപ്പം ചില ആൾക്കാർക്ക് കൂടുതൽ റിയാക്ട് ചെയ്യും, അവർക്ക് അത് അലർജീസ് ആയിട്ട് കാണിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ചെറിയ അളവിൽ റിയാക്ഷൻസ് ഉണ്ടാകാം. പക്ഷേ അമ്മേൻ്റെ പാല് എപ്പം വരെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പറഞ്ഞത് കുട്ടികൾ 5 വയസ്സ് വരെ കൊടുക്കുന്നവരുണ്ട്, ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ ആ മദേഴ്സിന് ഇപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറും ഉണ്ട്. ഡെഫിനറ്റ്ലി, ബിക്കോസ് ഇഫ് ദേ ക്യാൻ ഗിവ്, അവർക്ക് ആ ഒരു ഈ സൊസൈറ്റി ഇത്രയും അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞപ്പം ചിലർ അവരെ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ഓൾഡ് ഏജ് അല്ലെങ്കിൽ എന്താ മോഡൺ അല്ലാത്ത ഒരു ലുക്കിൽ അവർ നോക്കുമ്പം അതിന്റെ ആവശ്യമില്ല. ഇപ്പം അതൊരു മദറും ചൈൽഡും തമ്മിലുള്ള
0: ഒരു ബന്ധമാണ്, ആർക്കും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാൻ പറ്റാത്തൊരു വല്ലാത്തൊരു കണക്ഷനാണ്.
1: പക്ഷേ നമ്മൾക്കിപ്പോൾ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ 6 months വരെ അമ്മേന്റെ പാല് മാത്രമേ കുട്ടിക്ക് കൊടുക്കാൻ പാടുള്ളൂ, വേറെ ഒന്നും കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. 6 months കഴിഞ്ഞാൽ നമ്മൾക്ക് ഭക്ഷണ കാര്യങ്ങൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം, വീനിങ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇപ്പം റാഗി കൊടുക്കുന്നു, അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഫുഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം. കഴിക്കാം, അതിന്റെ കൂടെ അമ്മേന്റെ പാല്. അപ്പൊ അത് ഒരു 2 വയസ്സ് വരെ മദേഴ്സിന് ഫീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. അത് കഴിഞ്ഞ് ഫീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെരി ഗുഡ്, ആരും അതിന് നോ
0: പറയില്ല. ഓക്കെ, അപ്പൊ ഒരു ഇതാണ്. അപ്പൊ പലർക്കും ആളുകൾക്ക് സംശയമാണ് 2 വയസ്സ് അല്ലെങ്കിൽ 6 മാസം വരെ ആവാവുള്ളൂ, 6 മാസം മുന്നേ കുറച്ചിന് കുഞ്ഞിന് കുറച്ചുകൂടെ വെയിറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് എക്സ്ട്രാ കൊടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്.
1: പക്ഷെ ഇതിലെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അമ്മേന്റെ പാല് കൊടുക്കുന്നുള്ളതുകൊണ്ട് കൊച്ചു വേറെ ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കൊച്ചിന് ഞാൻ പറഞ്ഞത് കൂട്ട, 6 മാസം കഴിയുമ്പോൾ മുതൽ ഫുഡ് പ്ലസ് മദേഴ്സ് മിൽക്ക്, 6 മാസം വരെ മദേഴ്സ് മിൽക്ക് ഓൺലി ചെയ്യുക. അപ്പം അപ്പം മദേഴ്സ് മിൽക്ക് അല്ലെ അമ്മേൻ്റെ പാലിനാണ് ആദ്യത്തെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ 6 മാസം കഴിയുമ്പോൾ മുതൽ ഭക്ഷണവും അതിന് ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഡയറ്റിൽ.
0: ഓക്കെ, ഈ 6 മാസത്തിന് മുൻപ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു തുടങ്ങുന്ന ആളുകളുണ്ടോ?
1: ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ചിലർ തേൻ കൊടുക്കുന്നവരുണ്ട്, വയമ്പ് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. വെള്ളം തൊട്ട് കൊടുക്കുന്നു,
0: മുത്തശ്ശി മെഡിക്കൽ.
1: അപ്പോൾ അത് കൂട്ട്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിലല്ലേ അവർക്ക് അന്ന് ചെയ്തതിന് അവർക്ക് കാരണങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അത് സയൻസ് ബാക്ക്ഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവരുടെ സാഹചര്യത്തിൽ അവർക്കത് ശരിയെന്ന് തോന്നി അവരത് ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഡെഫിനറ്റ്ലി സയൻറ്റിഫിക് എവിഡൻസസ് ഉണ്ട്. നമുക്ക് 6 മാസത്തിന് മുമ്പേ പിള്ളേരുടെ ഇൻ്റസ്റ്റൈൻസ് അല്ലെ അവരുടെ കുടൽമാലയ്ക്ക് ഈ അമ്മേൻ്റെ പാലല്ലാതെ വേറെ കാര്യങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതല്ലാതെ വേറെ ഏത് പാല് കൊടുക്കുമ്പോഴും അതിനോട് ബോഡിക്ക് റിയാക്ട് ചെയ്യാനും പിന്നീടുള്ള കാലങ്ങൾക്ക് അവർക്ക് അലർജി റിയാക്ഷൻസും ഉണ്ടാകാനും, ഇപ്പം ശ്വാസമുട്ടലാണെങ്കിലും വയറിനുള്ള അസ്വസ്ഥതകളാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകാൻ ആ കുട്ടികൾക്കാണ് സാധ്യത എപ്പോഴും കൂടുതൽ വരുന്നത്.
0: ഓക്കെ, ഏറ്റവും ഒരു കുഞ്ഞു ചെടിയെ പരിപാലിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നോക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്.
1: നമ്മളിപ്പം ബാക്കി ആനുവൽ വേൾഡിൽ നോക്കുമ്പം ഹ്യൂമൻ ബേബീസ് അല്ലെ മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ കെയർ വേണ്ടത്. ബാക്കി എല്ലാവരും
0: ദുർബലം.
1: അതെ, ബാക്കി എല്ലാവരും വിത്തിൻ ഫ്യൂ അവേഴ്സ് അല്ലെ കുറച്ച് മിനിറ്റ്സിനുള്ളിൽ തന്നെ അവർ ഓടാനും ചാടാനും അവർ തന്നെ പോയി പാല് കുടിക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ കുട്ടികൾ കരയത്തെ
0: മാത്രം
1: നമ്മൾ തന്നെ വേണം കുട്ടീനെ അതനുസരിച്ച് എടുത്ത് ഫീഡ് ചെയ്യുകയും അവർക്ക് എന്താ ബുദ്ധിമുട്ടെന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യേണ്ടത്.
0: ഓക്കെ സാർ, ഇനി അടുത്തൊരു സംശയം അല്ലെങ്കിൽ ആളുകൾ പറയുന്നൊരു കാര്യമാണ് കുഞ്ഞു കരയുന്നതെല്ലാം പാലിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ധാരണ ഒന്ന് മാറ്റുന്നതായിരിക്കില്ലേ?
1: അതിപ്പം എളുപ്പമെന്ന് പറയാൻ പറഞ്ഞാൽ നമ്മൾ വാ തുറക്കുന്നത് എല്ലാം കഴിക്കാൻ വേണ്ടിയല്ലല്ലോ, അതാണ് അതിനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ആൻസർ. നമ്മൾ വാ തുറക്കുന്നത് പല കാര്യത്തിനാണ്, സംസാരിക്കാനാണ്, ചിലപ്പം വെറും കൂട്ടുവാ വിടാനാണ്, ചിലപ്പം എന്താ പറയുക ഏതെങ്കിലും ഒരു കാര്യത്തിന് അല്ലെ പല്ല് തേക്കാൻ എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും നമ്മൾ വാ തുറക്കുന്നത്. അത് കൂട്ട് തന്നെ കുട്ടികളാണെങ്കിൽ കരയുന്നത് പല കാരണങ്ങൾക്കാണ്. അത്തേ വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫുഡാണ്. അതല്ലാതെ അവർക്കിപ്പോൾ ഒരു ഡിസ്കംഫർട്ട്, വയറ്റിൽ ഗ്യാസ് ആയിട്ട് തോന്നി, നന്നായിട്ട് പാല് കുടിച്ചതിന് ശേഷം അവരെ ബർപ്പ് ചെയ്തിട്ടില്ല, അപ്പം ആ കുട്ടികൾക്ക് കരച്ചിലുണ്ടാകാം. എന്തെങ്കിലും കുട്ടിയെ കടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് ഡ്രസ്സ് എന്തെങ്കിലും അൺകംഫർട്ടബിൾ തോന്നുന്നു, എന്തെങ്കിലും ചൊറിച്ചിലോ ഇച്ചിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടും കുട്ടിക്ക് കരയാൻ പറ്റും. അപ്പം കരയുമ്പോൾ എപ്പോഴും എടുത്ത് പാല് കൊടുക്കുകയല്ല വേണ്ടത്. കരയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടി മൂത്രമൊഴിച്ചോ മോഷൻ പോയിട്ടുണ്ടോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. അതില്ല എങ്കിൽ കുട്ടീൻ്റെ ദേഹത്ത് എന്തെങ്കിലും പാടോ ഈ അങ്ങനത്തെ കുഴപ്പങ്ങളുണ്ടോ എന്ന് നോക്കുക. ഇതില്ല എങ്കിൽ കൊച്ചിനെ ഒന്ന് തോളത്ത് കംഫർട്ട് ചെയ്യാൻ നോക്കുക, എന്നിട്ട് അതല്ല എങ്കിൽ മാത്രം ഫീഡ് ചെയ്യുക. പക്ഷേ പാലിന് വേണ്ടി കരയുന്ന കുട്ടി എപ്പോഴും ക്യൂസ് തരും, അവർ പാലിന് വേണ്ടി നോക്കുന്നു, അവർ വാ അതിനനുസരിച്ച് ഉളപ്പിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ക്യൂസ് ഉണ്ടെങ്കിലാണ് അത് ഫീഡിങ്ങിന് വേണ്ടി. അപ്പം കരയുന്നതെല്ലാം പാലിനാണെന്ന് വിചാരിക്കുന്നത്
0: തെറ്റായിരിക്കും. ഓക്കെ സാർ, ഇനി ചോദിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ചെറിയൊരു ഒരു കുഞ്ഞിനിടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായി ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകൾ ഡോക്ടർ സേതു സദാനന്ദൻ, ഡോക്ടർ മേഘാചന്ദ്ര, ഡോക്ടർ നജിമ എന്നിവരുടെ സേവനവും ലാബ് ടെക്നീഷ്യന്മാരും ഒക്കെയുള്ള ന്യൂ ദേശീയ ഗ്രാൻഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ പരുമല ഹോസ്പിറ്റലിൽ നിന്നും പ്രശസ്തനായിട്ടുള്ള ന്യൂനറ്റോളജിസ്റ്റ് ആൻഡ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സിബി മാത്യു സാറാണ് നമ്മുടെ കൂടെയുള്ളത്. കുഞ്ഞിനൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ.
2: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.
4: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
5: നോക്ക് നോക്ക്, ജോയ് ആലുക്കാസ് ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
6: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
5: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ഓരോ നിമിഷവും കേൾക്കൂ ഏത് റേഡിയോ 91.2.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. Yes, once again, welcome back to the Radio 91.2 with the Sunday Special New Deshing Karada Scans. Krithimaya Roganirnayathodoppam Vyaktamaya Chikitsayilekku Kadakkan Pragalbharayittulla Radiologistukalum Lab Technicianmarumulla New Deshing Karada Scans Aranjathu Varayendathu Paripadiyil Nammude Koodi Oru Special Guest Undu, Dr. Sibi Matthew Sir Aanu, Consultant Pediatrician and Neonatologist Aanu Sir. St. Gregorius Medical Mission and Multi Speciality Hospital Ninnum, Nammude Parimala Hospital Ninnum Aanu Kuttikalude Aarogyam Kuttikale കുട്ടികളുടെ ആരോഗ്യ പരിചരണം എന്ന വിഷയത്തിൽ സാർ നമ്മുടെ കൂടെ സംസാരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് സാറിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചാൽ എടുക്കേണ്ട വാക്സിനുകൾ എന്തൊക്കെയാണ്, കൃത്യമായി ഇത് എടുത്തിരിക്കണം, അങ്ങനെ നിർബന്ധമുള്ള നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ ഒന്ന് പറയാമോ?
6: ഓക്കെ, നമ്മൾ കുട്ടികൾ ജനിച്ച് കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഡെഫിനറ്റ്ലി നമ്മൾ എടുക്കണം. ബിക്കോസ് ഈ വാക്സിൻസ് എടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അസുഖങ്ങൾ കൊണ്ട് നമ്മൾക്ക് ചികിത്സകൾ ഇല്ലാത്ത അസുഖങ്ങളായിരിക്കാം 1. 2, അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ

0: ഡിസബിലിറ്റീസിന് കുട്ടിക്ക് ലൈഫ് ലോങ് ഡിസബിലിറ്റീസ് അല്ലെ അതേ കുട്ടി തന്നെ അവൻ്റെ ജീവന് ഹാനികരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അപ്പം അതുകൊണ്ടാണ് വാക്സിൻസ് എപ്പോഴും ഗവൺമെൻറ് വളരെ കോസ്റ്റ്ലി ആണെങ്കിൽ പോലും ഫ്രീ ആയിട്ട് നമുക്കത് അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിന് അവരുടെ അനുസരിച്ച് അവരുടെ സാഹചര്യം അനുസരിച്ച് അവർക്ക് വാക്സിൻസ് ഷെഡ്യൂൾസ് ഉണ്ടാക്കും. പക്ഷെ ബേസിക് ആയിട്ട് ഏത് രാജ്യത്ത് പോയാലും എടുക്കേണ്ട വാക്സിൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ചില വാക്സിൻസ് അഡീഷണൽ ആയിട്ട് ആ കൺട്രി വേറെ കൺട്രീസിൽ വരാൻ പറ്റും. ബിക്കോസ് ഡെഫിനറ്റ്ലി ഇച്ചിരൂടും ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാനും അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ബെറ്റർ ആയതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ്.
1: ഓക്കെ സർ, ഇനി കുട്ടികളുടെ കരച്ചിൽ ശ്വാസം പിടിച്ച് കരയുന്ന വിരുദ്ധന്മാരുണ്ട് കേട്ടോ. അത് ഞാൻ തുറക്കില്ല, ഞാൻ കരച്ചോണ്ടേ ഇരിക്കും. അപ്പോഴത്തേക്ക് വീട്ടുകാർക്കുണ്ടാകുന്നൊരു വെപ്രാളമുണ്ട്, കാരണം ഇത്ര സെക്കൻഡിൽ കൂടുതൽ അങ്ങോട്ട് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർ ഭയപ്പാടിലോട്ട് പോകും. ഈ ഒരു സിറ്റുവേഷൻ ഇതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അല്ലെങ്കിൽ പതറാതെ വേറെ വഴിയില്ല, എന്താണ് ഒരു പേരൻസ് ചെയ്യേണ്ട കാര്യം?
0: ആക്ച്വലി ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്താന്ന് പറഞ്ഞാൽ പിള്ളേർ സാധാരണഗതിയിൽ അവർക്ക് വാശി പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു കളിപ്പാട്ട് എടുത്ത് മാറ്റി അല്ലെങ്കിൽ അവർക്കൊരു കാര്യം വേണോ അത് നമ്മൾ കേട്ടില്ല, അവരുടെ ദേഷ്യം കാണിക്കാൻ വേണ്ടിയായിരിക്കാം ഈ കുട്ടികൾ ഇതുകൊണ്ട് കരയുന്നത്. പക്ഷെ കരയുമ്പോൾ അവർക്ക് ശ്വാസം പിടിക്കാൻ അറിയാമെങ്കിലും ശ്വാസം തിരിച്ച് എടുക്കാൻ അറിയാത്തത് കൊണ്ടാണ് അവർ ആ സ്റ്റക്ക് പൊസിഷനിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അവരെ എത്രയും പെട്ടെന്ന് അവരെ കരയിപ്പിക്കുക എന്നുള്ളതിലാണ് അതിൽ അനിവാര്യമായിട്ടിരിക്കുന്നത്. അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരുടെ മുഖത്ത് ഊതും അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ പുറം തട്ടിക്കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോക്ഷ്യസ് സ്റ്റിമുലേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പം തുടയിലൊരു ചെറിയ പിച്ചോ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുമ്പം അവർ കരയും. കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബുദ്ധിമുട്ട് മാറി. പക്ഷേ ഒരു രണ്ടോ മൂന്നോ മിനിറ്റോളം കുട്ടി അത് കൊട്ട് ശ്വാസം പിടിച്ച് നിന്നാൽ അവർക്ക് ഫിക്സ് വരാനും അതല്ലാതെ കൂടുതൽ സമയം പോയാൽ അവർക്ക് മരണത്തിന് വരെ സാധ്യതകളുണ്ട്. അപ്പം അത് മാത്രമല്ല ബ്രെയിൻ ഡാമേജും ഉണ്ടാകാം, ബിക്കോസ് ഇത്രയും നേരം ഓക്സിജൻ ബ്രെയിനിലോട്ട് പോകാതിരിക്കുമ്പം അത് അതനുസരിച്ച് ഇഷ്യൂസ് ഉണ്ടാക്കാം.
1: ഓക്കെ, ഈ കുട്ടികളുടെ അപസ്മാരം ഇതുകൊണ്ട് മാത്രം വരുന്നതാണോ ഈ ശ്വാസം പിടിച്ചു വെക്കുന്നത്?
0: അല്ല അല്ല അല്ല, ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞ ഇത്രയും നേരം ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നത് ആണെന്നാണ് പറഞ്ഞ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന്, ഉണ്ടാകണം എന്നും നിർബന്ധമില്ല, ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അപ്പം ഈ പിള്ളേർ ഇങ്ങനെ ചെയ്യുന്ന ഈ ശ്വാസം പിടിക്കുന്ന പിള്ളേരുടെ കേസിൽ നമ്മൾക്ക് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എച്ച് ബി ഹീമോഗ്ലോബിൻ്റെ അളവ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൂട്ടി തന്നെ അവരുടെ ഹാർട്ടിൻ്റെ സ്റ്റാറ്റസ്, ബിക്കോസ് ചില പിള്ളേർക്ക് ഹാർട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇതുകൂട്ട് ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽസ് അവർക്ക് ആകാൻ പറ്റും. പക്ഷെ അതല്ലാത്ത പക്ഷം പിള്ളേരുടെ വെറുതെ അവരുടെ ഈ വഴക്കോ അല്ലെങ്കിൽ അവരുടെ ഈ ദേഷ്യം കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ടൈം ഇത്രയും കൂടുതൽ എടുക്കും തോറും അതവർക്ക് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യത കൂടും.
1: ഓക്കെ സർ, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ നിർത്താതെയുള്ള വൊമിറ്റിംഗ് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കുമോ? ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ സാർ, അതുകൂടി ഒന്ന് പറയാമോ?
0: കുട്ടികളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ന്യൂ ബോൺ ബേബീസ്, ന്യൂ ബോൺ ബേബീസിൻ്റെ കേസിൽ നമ്മൾക്ക് ഇപ്പം അവർ ചെറിയ അളവിൽ കമിട്ടുക എന്ന് പറയും. അപ്പം അതെന്ന് പറഞ്ഞാൽ ഇപ്പം കുടിച്ച പാലിൻ്റെ ഒരു ഹാഫ് എമൗണ്ടിൽ താഴെയാണെങ്കിൽ നമ്മളതിന് റീവെജിറ്റേഷൻ അല്ല കമിട്ടുക എന്ന് പറയുന്നതിന്, അത് ഒരു ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വരെ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കാറില്ല. അവർ ഫീഡിങ് ചെയ്ത് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് ബർപ്പ് ചെയ്യുക, അവരുടെ കിടക്കുന്ന പൊസിഷൻസ് കറക്റ്റ് ആക്കുക, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിരിക്കും ആദ്യമേ പറയാം. പക്ഷെ അതല്ല, അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു, എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, കുട്ടി കുടിക്കുന്ന പാല് തന്നെ ഫുള്ളി ഛർദ്ദിച്ചു പോകുന്നു, അങ്ങനത്തെ കേസസ് നമുക്ക് എപ്പോഴും അത് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്.
1: ഓക്കെ സർ, ഇനി അടുത്ത ഒരു സംഭവമാണ് ജനിച്ച കുട്ടികളുടെ മഞ്ഞപ്പിത്തം. ഇത് കണ്ട് വീണ്ടും നമ്മുടെ പ്രായമുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ വന്നിട്ട് ഇവരെ വെയിലത്ത് കൊണ്ട് വെക്കുന്നവർ കുഞ്ഞുങ്ങളെ കുറച്ച് നേരം ഈ വെയിൽ കൊള്ളുമ്പോൾ മഞ്ഞപ്പിത്തം മാറുമോ? ഇതൊരു ഒരു സാറിനോട് ചോദിക്കണേന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു. ഇത് ഓക്കെയാണ്, ഇത് കറക്റ്റാണോ?
0: അതെ,
1: വെയിൽ കൊണ്ടാൽ മഞ്ഞപ്പിത്തം മാറുമോ?
0: വെയിൽ കൊണ്ടാൽ മഞ്ഞപ്പിത്തം മാറില്ല, വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് വെയിൽ കൊള്ളുന്നോണ്ട് നഷ്ടമില്ല, രാവിലത്തെ വൈകുന്നേരത്തെ ഇളം വെയിൽ.
1: ഉദ്ദേശിച്ച കാര്യത്തിന് ഇത്
0: നടക്കത്തില്ല. മഞ്ഞപ്പിത്തത്തിന് നമ്മള് ഈ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്തേല് ചെറിയ സയൻസ് ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മഞ്ഞപ്പിത്തം എന്ന് പറയാൻ പറ്റത്തില്ല, ബിലിറൂബിൻ ഹൈ ലെവൽസ് ആയിട്ടുള്ള പിള്ളേർ അവരുടെ ബോഡിക്ക് അത് കൺവേർട്ട് ചെയ്യാൻ അവരുടെ ലിവർ ആ ഫങ്ഷണൽ സ്റ്റാറ്റസിലോട്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കൊണ്ടാണ് അവരുടെ ബോഡിയിൽ ഈ ബിലിറൂബിൻ്റെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫോട്ടോതെറാപ്പി കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന ആ റേസ് നമുക്ക് സൺലൈറ്റിൽ കൂടിയും കിട്ടും. പക്ഷെ കിട്ടുന്ന അളവ് വളരെ കുറവായതുകൊണ്ട് വെയിൽ കൊള്ളുന്നതുകൊണ്ട് ഒരു 0.1 അല്ല 1% മാക്സിമം ഒരു ചേഞ്ച് വരുമെന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്യും, എപ്പോഴാണ് പിടിക്കുന്നത്, എവിടെയാണ് പിടിക്കുന്നത്, ആ കാര്യങ്ങളിലെല്ലാം അത് ഫാക്ടറിൽ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ബിലിറൂബിൻ ഹൈ ആയിട്ടുള്ള പിള്ളേർ, അങ്ങനത്തെ പിള്ളേർക്ക് ഫോട്ടോതെറാപ്പി തന്നെയാണ് അവർക്ക് ബെനിഫിറ്റ് ചെയ്യുക. പക്ഷേ എല്ലാ കുട്ടികൾക്കും ഇളമയിൽ കിട്ടുന്നത് കൊണ്ട് അവർക്ക് ചെറിയ അളവിൽ ആ മഞ്ഞപ്പ്, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ആ മഞ്ഞപ്പ് കുറഞ്ഞോളൂ. പക്ഷെ അതിന്റെ കൂടെ തന്നെ അവർക്ക് വൈറ്റമിൻ ഡിന്റെ അളവ് കിട്ടും, അതുകൊണ്ട് അത് ബെനിഫിഷ്യൽ തന്നെയാണ്.
1: ഓക്കെ, ഇനി അടുത്തത് ഇനി വീണ്ടും ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൂക്കിന്റെ ഷേപ്പ് കുളിപ്പിക്കുന്ന സമയത്ത് മൂക്കി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പോഴും മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മൂക്ക് വളരും എന്ന് കേട്ടിട്ടുണ്ട്. ഡോക്ടറിന് എന്താ പറയാനുള്ളത്?
0: നല്ലൊരു ചോദ്യമാണ്. പക്ഷേ അതിൻ്റെ ബെസ്റ്റ് ആൻസർ തരാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ENT ഡോക്ടേഴ്സിനായിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി ഷേപ്പിന് മാറ്റം വരാൻ സാധ്യത വളരെ കുറവാണ്. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ മേൾ ഭാഗം എല്ലാണ്, താഴ്ഭാഗം കാർട്ടിലേജാണ്, രണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ കുട്ടി വളരുന്നതിനനുസരിച്ചാണ് ഷേപ്പ്, അതനുസരിച്ച് കുറച്ച് ചേഞ്ചസ് വരും. ഇനി ജസ്റ്റ് മസാജ് കൊണ്ട് ചേഞ്ച് വരുമെന്നുള്ളത് ഇല്ല. പക്ഷേ ആ മസാജിങ് ഏരിയ അവിടെ ആയതുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് മൂക്കിലോട്ടുള്ള ഒരു കണക്ഷനുണ്ട്. അപ്പം ആ ഡക്സ് സാധാരണഗതി പിള്ളേരിൽ അടഞ്ഞു പോകുന്നുണ്ട്, അവർക്ക് കണ്ണി പീള കിട്ടുക അങ്ങനത്തെ കാര്യങ്ങൾ ഇച്ചിരി കൂടുതലാണ്. അപ്പം ആ മസാജ് ചിലപ്പം അവരെ അത് ഹെൽപ്പ് ചെയ്യാം എന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പണ്ട് അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മൂക്കിൻ്റെ ഷേപ്പിന് എത്രമാത്രം അത് എഫക്റ്റീവ് എന്ന്
1: അറിയില്ല. ജനറ്റിക്കാണ് ആ മൂക്ക് അങ്ങനെ അങ്ങനെ തന്നെ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഷേപ്പ് ഒക്കെ തന്നെ കിട്ടത്തുള്ളൂ മൂക്കിന്.
0: കൂടുതലും അങ്ങനെ തന്നെയായിരിക്കും.
1: അപ്പോൾ നമ്മുടെ ഡോക്ടറിനോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാം. നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത പീഡിയാട്രിഷ്യൻ ആൻഡ് നിയോനെറ്റോളജിസ്റ്റ് ഡോക്ടർ സിബി മാത്യു സാറാണ്, നമ്മുടെ പരുമല ഹോസ്പിറ്റലിൽ നിന്നുമാണ് സാറ് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് ആയതിനു ശേഷം, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയ സമയം, നിങ്ങളുടെ പരിചരണത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുട്ടിയിൽ ശ്രദ്ധിക്കേണ്ടത്?
0: ഓക്കെ, അതിൽ നമ്മൾ നോർമലി ഡിസ്ചാർജ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഫസ്റ്റ് ഫീഡിങ് ആണ്. അപ്പോൾ കുട്ടി ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് പാല് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു നന്നായിട്ട് പാല് കുടിച്ച ഒരു കുട്ടി ഒരു 2-3 hours വരെ അവർക്ക് ഉറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2.5 hours ഗ്യാപ്പിൽ ഒരു അലാറം വെച്ചിട്ട് കുട്ടി ചില്ല എങ്കിൽ അവരെ ഒന്ന്, അവരുടെ പുതപ്പൊക്കെ ഒന്ന് തുറന്നു വെക്കുമ്പോഴത്തേക്കിന് അവരൊന്ന് എണീച്ച് വന്ന് പാല് കുടിപ്പിക്കുക എന്നുള്ള നമ്മൾ ചെയ്യവേണ്ട. ഇനി രാത്രി സമയങ്ങളിൽ അവർ കൂടുതൽ ആക്റ്റീവാണ്, സാധാരണഗതിയിൽ ആദ്യത്തെ 3 months. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇച്ചിരൂടെ ആക്റ്റീവ്ലി ഫീഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ മോഷൻ, ഒരു ദിവസം അവർ ഒരു 1 time മുതൽ ചിലപ്പോൾ ഒരു 2-3 days 1 time ആയിരിക്കാം ആദ്യത്തെ 2-3 months മോഷൻ പോകുന്നത്. അത് നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത്. പക്ഷേ ഡെയിലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6-8 വെറ്റ് ഡൈപ്പേഴ്സ് അല്ലെങ്കിൽ പ്രാവശ്യമെങ്കിലും ആൾ മൂത്രം ഒഴിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്.
1: ഓക്കെ സർ.
0: പിന്നെ കൊച്ചിനെ കറക്റ്റായിട്ട് പൊതിഞ്ഞ് കിടത്തുക, കൂടുതൽ ആൾക്കാർ എടുത്ത് സ്ലീപ്പ് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക.
1: അല്ല, ഉറക്കത്തിന് എന്തെങ്കിലും ടൈം പറയുന്നുണ്ടോ, ഇത്ര ടൈം കുഞ്ഞുറങ്ങിയേ പറ്റൂ, അങ്ങനെ എന്തെങ്കിലും സംഭവമുണ്ടോ?
0: നമ്മൾ പറയുന്നില്ല, അവരെന്തായാലും കിടന്നുറങ്ങും. അപ്പം ഫസ്റ്റ് 24 hours ഒരു ഡേയിൽ അവരൊരു 6 hours to 8 hours മാക്സിമം ആണ് ഉണർന്നിരിക്കുന്നത്. ബാക്കിയുള്ള ടൈം ഫുള്ളും അവർ ഉറക്കമായിരിക്കും. അതും ഞാൻ പറഞ്ഞത് കൂട്ട് ഡേ ടൈം ആയിരിക്കും അവർ കൂടുതൽ ഉറങ്ങുകയും രാത്രി ഒരു 10 മുതൽ ഒരു 2 വരെയാണ് അവർ കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയം. അപ്പോൾ അവരുടെ ആ നാച്ചുറൽ ആയിട്ടുള്ള ആ റിതം നമ്മൾ അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതാണ് അവരുടെ ഡെവലപ്മെൻറ്റിനും ഇച്ചിരി നല്ലത്.
1: ഓക്കെ സർ. ഇനി ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കരുത് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഓവറായിട്ട് നമ്മൾ കുഞ്ഞിനെ ആ ഒരു കുഞ്ഞ് സ്കിന്നൊക്കെ ഇല്ലേ, ആ ഒരു മൃദുലമായ ശരീരത്തൊക്കെ വലിയ ഇഞ്ചിയൊക്കെ ഇട്ട് കുളിപ്പിച്ച് വെളുപ്പിച്ച് സുന്ദരനാക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. എന്താണ് സാറിന് ഇത്? ഇത് ഓക്കെ ആണോ? സെറ്റപ്പാണോ? ഇത് അടിപൊളിയാണോ?
0: നമ്മള് ഇതൊക്കെ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്.
1: എന്നെ ഇഞ്ചിയിട്ട് കുറെ വിളിപ്പിക്കുക. ഓക്കെ സർ.
0: ഓക്കെ, അതിന്റെ കേസിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ആക്ച്വലി അവരൊരു സ്റ്റെറൈൽ എൻവയർമെൻറ്റിൽ നിന്നാണ് വരുന്നത്. അവർ ഒരു അസുഖമോ അല്ലെങ്കിൽ വേറെ ഒരു കുഴപ്പമോ ഇല്ലാത്ത ഒരു മദറിൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള മദറിൻ്റെ വൂമ്പിൽ നിന്ന് ആൾ പുറത്തേക്ക് വരുവാണ്. അപ്പം ആൾക്ക് ആ അങ്ങനെ തരം വരുന്ന പ്രശ്നങ്ങൾ വളരെ കുറവാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഓവർ സ്കിൻ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലീൻ ആക്കി വെക്കുക, അപ്പോൾ അതിന് ഇളംചൂട് വെള്ളത്തിൽ സോപ്പ് വെച്ചിട്ട് കുളിപ്പിക്കുക എന്നുള്ളതിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അത് കൂടുതൽ മസാജിങ് ഡെഫിനറ്റ്ലി ഒരു ഇച്ചിരി ഹെൽപ്ഫുൾ ആയിരിക്കാം, ബിക്കോസ് അത് സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റും കാര്യങ്ങളും വരുന്നുള്ളത് കൊണ്ട്. പക്ഷെ അഗ്രസീവ് ആയിട്ട് ചെയ്യുന്നത്
1: ഞാൻ വീണ്ടും വിട്ടുപോയ ഒരു സംഭവമാണ്, വാക്സിൻ കൊടുത്ത ശേഷം പനിക്കുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. പനിക്കും കുഞ്ഞിന് അതും പേടിക്കണം, അത് വീണ്ടും ഒരു ഡോക്ടറെ കാണേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ എന്താണ്?
0: വാക്സിൻസ് നമ്മൾ പറഞ്ഞതിന്റെ അനുസരിച്ച് വാക്സിൻസിന്റെ കേസിൽ നമുക്ക് ഒരു നോൺ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ ഫീവർ എടുക്കുന്നത്. അപ്പൊ മിക്കവാറുള്ള വാക്സിൻസ് എടുക്കുമ്പം ചിലർക്ക് ചെറിയ അളവില് പനി ഉണ്ടാകാം. ഇപ്പം നമ്മൾ കോവിഡ് വാക്സിൻസ് എടുത്ത സമയത്ത് നമുക്കറിയാം, നമുക്കറിയാവുന്ന എല്ലാവരും എടുത്തതിൽ കുറച്ച് പേർക്ക് മാത്രമേ പനി ഉണ്ടായുള്ളൂ, പക്ഷെ ബാക്കിയുള്ളവർക്ക് ചിലവർക്ക് വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൂട്ടി തന്നെ കുട്ടികൾക്കാണെങ്കിലും പനി എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പോലും ഡി പി ടി ഉള്ള വാക്സിൻസ്, ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ്, ഈ കാര്യങ്ങളുള്ള വാക്സിൻസിൽ സാധാരണഗതിയിൽ പിള്ളേർക്ക് ചെറിയ അളവിൽ പനി ഉണ്ടാകാം. അപ്പോൾ അത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് 1.5 മാസം, 2.5 മാസം, 3.5 മാസം സമയത്ത്. അപ്പോൾ ആ വാക്സിൻസ് എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവരുടെ പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ യൂണിറ്റോളജിസ്റ്റ് അവരോട് പറയും നിങ്ങൾ പനീൻ്റെ മരുന്ന് കൃത്യമായിട്ട് കൊടുക്കണമെന്നുള്ളത്. അവർ പറയുന്ന അഡ്വൈസ് പ്രകാരം അവർക്ക് പാരസെറ്റമോൾ അല്ലെങ്കിൽ ഏതാ മരുന്ന് അവർ തന്നേക്കുന്നത് അത് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ റുട്ടീൻലി വാക്സിൻ എടുത്തതുകൊണ്ട് മരുന്ന് കഴിക്കണം എന്ന് നിർബന്ധമില്ല. പനി ഉണ്ടാകുന്നു അല്ലെങ്കിൽ പനിക്ക് ആള് വേദന കൊണ്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വരുന്നു.
1: ഓക്കെ സർ, ഇനി എനിക്ക് തോന്നുന്നു ഒരുപാട് അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ടെക്നോളജിയൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗർഭാവസ്ഥ മുതൽ ഒരു കുട്ടിയെ ഏറ്റവും നന്നായിട്ട് പരിപാലിക്കാൻ ഇപ്പോൾ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് വന്ന് നോക്കുന്ന സമയം തൊട്ട് പിന്നെ ഗൈനക്കോളജി ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ് ന്യൂനറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു ഒരു വലിയൊരു സ്റ്റഡിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ അനോമലി കേസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച കുട്ടികളെ പ്രത്യേക പരിചരണ വിഭാഗത്തിലേക്ക് നിങ്ങൾ മാറ്റാറുണ്ട്. അപ്പോൾ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ടാണോ ഈ കുഞ്ഞിൻ്റെ ബാക്കി കാര്യങ്ങളും ചികിത്സകളൊക്കെ നോക്കാറുള്ളത്?
0: ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യമേ ഒരു അനോമലി സ്കാൻ എന്ന് പറഞ്ഞ് ചെയ്യും. അപ്പം ആദ്യമേ ഡേറ്റിംഗ് സ്കാൻ ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടത്തില്ല. അപ്പം ജസ്റ്റ് നമ്മൾക്ക് ഏകദേശം മദറിൻ്റെ ലാസ്റ്റ് സൈക്കിളും കുട്ടീൻ്റെ ഏകദേശം എപ്പോഴത്തേക്കിനായിരിക്കാം ഡെലിവറി എന്നുള്ളതിന് നമുക്കൊരു ഊഹം കിട്ടാൻ വേണ്ടി മാത്രമേ അത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന അനോമലി സ്കാൻ, അതാണ് മെയിൻ ആയിട്ടുള്ള സ്കാൻ. പത്തേലാണ് നമ്മൾക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പം ആ സ്കാൻ ചെയ്യുമ്പോൾ അഥവാ അത്തേല് ചില പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ആ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പിള്ളേരെ ഇപ്പം നമ്മൾക്ക് ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അവൈലബിൾ ആണ്. അപ്പം അത്തേല് ഇച്ചിരൂടും ഡീറ്റെയിൽഡ് ഫീറ്റൽ സ്കാൻസ് നമ്മൾ ചെയ്യും. അപ്പം അത്തേല് ഈ കണ്ട വേരിയേഷൻസ് ശരിക്കും ആ വേരിയേഷൻ നമ്മൾക്ക് പ്രശ്നമുണ്ടാക്കാൻ പറ്റുന്നതാണോ അല്ല അത് ഇനി ഫോളോ അപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ സ്കാനിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കുന്നത്. അങ്ങനെ കുഴപ്പമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ മദറിൻ്റെ ഫോളോ അപ്പ് ഇച്ചിരൂടും ക്ലോസ് അപ്പ് ആയിരിക്കും. അതല്ല എങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന കൂട്ടായിരിക്കും അവർ ഫോളോ അപ്പ് പോകുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഹാർട്ടിൽ ഹോൾ ഉണ്ട് അല്ലെ, കിഡ്നിക്ക് ചെറിയ വീക്കം കാണിക്കുന്നു, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ തലേൻ്റെ വളർച്ചയ്ക്ക് എന്തോ വ്യത്യാസം കാണിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ക്ലോസ് അപ്പ് ഫോളോ അപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അവരോട് അവരുടെ കെയറിൽ ഇൻവോൾവ് ആകും.
1: ഓക്കെ സർ, ഇങ്ങനെ ഒരു ടീം വർക്ക് ആയതുകൊണ്ട് തന്നെ ഒരു വലിയ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല, നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ കണ്ടുപിടിക്കുന്നതുകൊണ്ട്. ഓക്കെ സർ, ഇനി പറയുന്നു ഹാർട്ട് ഡിസീസ് കാണുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷവും ആ കുട്ടിക്ക് അതിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിചരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒരു വിങ് അതിനെ നോക്കുന്നത്?
0: ഇപ്പം നമ്മൾ ആന്റിനേറ്റലി മീൻസ് പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ജനിച്ച് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഫോളോ അപ്പ് സ്കാൻ ആയിട്ട് നമ്മളത് ചെയ്യും. അപ്പോൾ ആ ഫോളോ അപ്പ് സ്കാൻ ചെയ്യുന്നതിന് നമ്മൾ ടൈം പീരീഡ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തേലും പാരാമീറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഇന്ന അളവിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഇന്ന ഇന്ന സമയത്ത് ചെയ്താൽ മതി. അതല്ല, കൊച്ചിന് ഇന്ന അളവിലാണ് പക്ഷേ ഇന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഇച്ചിരൂടെ നേരത്തെ ചെയ്യും. അപ്പം ചില ഹോൾസ് തന്നെ കൊച്ച് ജനിച്ച് കഴിയുമ്പോൾ തന്നെ അടഞ്ഞു പോകുന്ന ഹോൾസ് ഉണ്ട്, ചിലത് അടഞ്ഞു പോകില്ല. അപ്പം അടഞ്ഞു പോകാത്തതിന് മാത്രമേ പിന്നീടുള്ള ഫെർദർ ഫോളോ അപ്സ് വരുന്നുള്ളൂ
1: എന്നുള്ളതാണ്. ഇനി ഞാൻ കുട്ടികൾ ജനിച്ചതിന് ശേഷമുള്ള ഈ ഒരു കിഡ്നിയുടെ വീക്കം അതിനൊക്കെ സ്കാനിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, എന്തായിരിക്കാം ഡോക്ടർ അങ്ങനെ വരാനുള്ളൊരു കാരണം?
0: ഓക്കെ, കിഡ്നീൻ്റെ വീക്കമാണെങ്കിലും ഇത് കുട്ടീനെ ആന്റിനേറ്റലി മിക്കവാറും സമയത്ത് ഇപ്പം ഡിറ്റക്ട് ചെയ്യാറുണ്ട്. അപ്പം ഡിറ്റക്ട് ചെയ്യുമ്പം കിഡ്നിയിൽ നിന്ന് നമ്മുടെ കിഡ്നിയിൽ നിന്ന് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് യൂറിൻ നമ്മുടെ യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞ ഒരു സഞ്ചിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന ആ വഴിയിൽ എവിടെയെങ്കിലും ചെറിയൊരു തടസ്സം അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് കൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ വാൽവ് ഉണ്ട് അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് കേജ് കൂട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീക്കം ഉണ്ടാകും. അപ്പം ഈ പിള്ളേർക്കും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ജനിച്ചു കഴിയുമ്പോൾ മൂന്നാമത്തെ അല്ലെ ഏഴാമത്തെ ദിവസം അവർക്ക് സ്കാൻ ചെയ്യുകയും അതുകൂട്ട് അത്തേൽ പിന്നെ കാണുന്ന പാരാമീറ്റേഴ്സ് അനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് ഫെർദർ സ്കാൻ വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഫെർദർ ഫോളോ അപ്പ് വേണോ വേണ്ടയോ എന്ന് നോക്കുന്നത്. അപ്പോൾ അത്തേ ചില പിള്ളേർക്ക് ചിലപ്പം സർജിക്കൽ മെഷേഴ്സ് വേണ്ടി വരുമായിരിക്കും, ചില പിള്ളേർക്ക് ആവശ്യമില്ല. പിന്നെ അവർക്ക് പിന്നെ ഈ കിഡ്നിക്ക് വീക്കം ഉള്ളപ്പം അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻസിന് എപ്പോഴും സാധ്യത ഉണ്ട്. അതേ കൂട്ടി തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് അവരോട് ഇച്ചിരിടും നേരത്തെ പറഞ്ഞു കൊടുക്കാനും അതിനുവേണ്ടിയുള്ള മെഷേഴ്സ് വരാതിരിക്കാൻ അവർക്ക് നോക്കാനും ഇച്ചിരിയും എളുപ്പമായിരിക്കും.
1: തീർച്ചയായിട്ടും സാർ. ഇനി അടുത്തതായിട്ട് ചോദിക്കാനുള്ള, ഗർഭകാലത്ത് മാത്രം സ്ത്രീകളിലേക്ക് ഒരു പ്രമേഹ രോഗം വരാറുണ്ട്, ആ ഒരു ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം കുഞ്ഞിനുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടോ? അപ്പോൾ ആ കുട്ടികളെ, പ്രമേഹ രോഗികളായിട്ടുള്ള അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേക പരിചരണത്തിലാണോ നമ്മൾ നോക്കുന്നത്?
0: പ്രസവ സമയത്തുള്ള ഡയബറ്റീസ് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. അപ്പം ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള മദറിനാണ് റിസ്ക് കൂടുതൽ, അവർക്ക് ലൈഫ് ടൈം റിസ്ക് ഓഫ് ഇനി അവർക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവരുടെ കുട്ടിക്ക് ഉണ്ടാകാനുള്ളത് അവരുടെ നാച്ചുറൽ ജനറ്റിക് ആ പാരാമീറ്റേഴ്സിൽ തന്നെയാണ് അവർക്ക് ആ റിസ്ക് ഉള്ളത്. മദറിന് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായതുകൊണ്ട് കുട്ടിക്ക് പ്രമേഹം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഉണ്ടാകാനുള്ള
1: സാധ്യതയുണ്ട്.
0: പിന്നെ മദറിന് ജെസ്റ്റേഷണൽ സമയത്ത് ഷുഗർ കൂടുന്നത് കൊണ്ട് കൊച്ചിന് ജനിച്ച് കഴിയുമ്പോൾ കുറയാനാണ് സാധ്യത. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരെ ഇച്ചിരിയും ക്ലോസ്ലി ആയിരിക്കും ഒബ്സർവ് ചെയ്ത് ഷുഗർ ലെവൽസ് മോണിറ്റർ ചെയ്യാറുണ്ട്.
1: ഓക്കെ സാർ, ഇനി വീണ്ടും ഞങ്ങൾ അവയിലെ പരുവത്തിലേക്ക് ക്വസ്റ്റ്യൻസ് മാറി മാറി കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം എത്ര സമയത്തിനുള്ളിൽ മോഷൻ പോയിരിക്കണം, ഇങ്ങനെ അതൊക്കെ നിങ്ങൾ നോക്ക, അല്ല നിങ്ങൾ നോക്കുകയാണല്ലോ സാർ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ ഇത്ര ടൈമുണ്ടോ, ഈ കരയുന്നതിന് ഇത്ര നേരത്തുള്ളിൽ കരയണം എന്ന് പറഞ്ഞതുപോലെ മോഷൻ പോകുന്നതിനും അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടോ?
0: ഓക്കെ, നമ്മൾക്ക് സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ 24 and 48 അവേഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് മോഷൻ അറ്റ്ലീസ്റ്റ് 24 hours ഒരു ടൈമില്ലെങ്കിലും പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും. അതിൻ്റെ അകത്ത് പാസ് ചെയ്യുന്നില്ല എങ്കിൽ, മീൻസ് കുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നില്ലെങ്കിൽ, നമുക്ക് ഒരു 36 to 48 hours വരെ നമുക്ക് ഒബ്സർവ് ചെയ്യും. ചിലയിടത്ത് നമ്മൾ അതിന് സ്റ്റിമുലേഷൻ കൊടുക്കും. യൂറിൻ ആണെങ്കിൽ ഫസ്റ്റ് 48 hours അകത്ത് ഒരു ടൈമിനെങ്കിലും യൂറിൻ പോയിരിക്കണം. ഫസ്റ്റ് 48 hours വരെ സമയമുണ്ട്. ബിക്കോസ് കൊച്ചി ജനിച്ച സമയത്ത് ചിലപ്പം വയറ്റിൻ്റെ അകത്ത് തന്നെ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ ഇനി ഫീഡിങ്ങും കാര്യങ്ങളും ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് കൂട്ട് അവർ കൂടുതൽ സമയം ഉറക്കമാണ്. അപ്പം ഫീഡ് എടുത്തു വന്ന ടൈമും ഈ കാര്യങ്ങളും ബോഡിയിൽ നിന്നുള്ള വെള്ള അംശം പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം ഒരു ഇച്ചിരി എന്താ പറയുക, കുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന ആ ടൈം നമ്മൾ കൊടുക്കണമല്ലോ. അതിന് നമ്മൾ സാധാരണ 48 hours വരെ ടൈം കൊടുക്കാറുണ്ട്. 48 hours അകത്ത് യൂറിൻ പോയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഷുഡ്രിങ് അപ്പൻ.
1: അതെ, നമ്മള് നിയോനട്ടോളജി ബേസ് ചെയ്താണ് ഇപ്പൊ പോയത് മുഴുവനും. ഇതൊക്കെ പീഡിയാട്രിക് ലെവലിലോട്ട് വന്നാലോ, കുട്ടികളില് ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത അലർജി ആയിരിക്കും, നിർത്താത്ത ശ്വാസം മുട്ടലെ അലർജി ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോ അലർജി രോഗങ്ങൾ, കുട്ടികളുടെ അലർജി രോഗങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, പേരൻസ് എടുക്കേണ്ട കെയറിങ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് സാർ, അതൊന്ന് പറയാമോ?
0: ഓക്കെ, നമുക്ക് എപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞത് കൂട്ട് 6 months കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഫുഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് എപ്പോഴും ബെസ്റ്റ് എല്ലാ കാര്യങ്ങളോടും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാതെ പല കാര്യങ്ങൾ 1 by 1 സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ കുട്ടിക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ഫുഡിനോട് അലർജീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആ സമയത്ത് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അഥവാ നമ്മൾ ആ ടൈം പീരീഡ് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും കുട്ടിക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ അലർജീസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫുഡ്സ് സ്കിപ്പ് ചെയ്തിട്ട് നോക്കാം. അതല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് അലർജി ടെസ്റ്റിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പാനൽസ് ഉണ്ട്. അത് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണോ, വായുവിൽ നിന്നുള്ള ഇൻഹേലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണോ, പെയിൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ടെസ്റ്റ് ഇപ്പം അവൈലബിൾ ആണ്. ആ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ആ പാനലിൽ തന്നെ ഏതൊക്കെ കാര്യങ്ങൾക്ക് അലർജി ഉണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും.
1: ഓക്കെ സാർ, അതോടൊപ്പം തന്നെ കുട്ടികളുടെ ശ്വാസം മുട്ടൽ ഓരോരോ ഏജ് വരെ നിർത്താതെ വരുന്ന സംഭവമാണ് പല കുട്ടികൾക്കും. അത് എന്താണ്, അത് എങ്ങനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും, അത് അതിനെ പറ്റിയിട്ട് കൂടി ഒന്ന് വിശദീകരിക്കാമോ സാർ?
0: ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ആസ്മ എന്ന് പറയുന്നത് വലിയവരുടെ ഒരു രോഗമായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ചെറിയ തുടക്കം ഈ പറഞ്ഞത് കൂട്ട് ചെറുപ്പത്തിൽ തന്നെ ആകാൻ പറ്റും. അത് നമ്മൾ ചൈൽഡ്ഹുഡ് ആസ്മ എന്ന് പറഞ്ഞാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പം ശ്വാസം മുട്ടൽ എന്ന് പറയുമ്പം അവർക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ അലർജൻസ് അല്ലെങ്കിൽ ഇപ്പം പൊടി അല്ലെങ്കിൽ തണുപ്പ്, കൂടുതലായിട്ട് എക്സസൈസ് അല്ലെങ്കിൽ ഓട്ടം ചാട്ടം കളി, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരുടെ ശ്വാസകോശം ഒന്ന് ചുരുങ്ങും. പക്ഷേ ഈ പ്രവണത കൂടുതൽ കാണിക്കുന്ന ആൾക്കാർക്ക് ആ ചുരുക്കം കൂടുതലായിരിക്കും. അപ്പോൾ അവർക്കാണ് ഈ തരം ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് അലർജി സ്പെഷ്യലിസ്റ്റ് പൾമിനോളജിസ്റ്റിൻ്റെ സഹായം തേടിയിട്ട് നമുക്ക് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്ലസ് ഇപ്പം നമുക്ക് ഇൻഹെയിലേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് നെബുലൈസേഷൻസ്, ഇൻഹെയിലേഴ്സ് അങ്ങനത്തെ തെറാപ്പിയിലായിരിക്കും അവരെ നമ്മൾ കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്.
1: ഓക്കെ സർ, ഇനി ഞാൻ സാറോട് ചോദിക്കുകയാണ്, നമ്മുടെ മാവേലിക്കര തട്ടാരമ്പലക്കാരനാണ്, അവിടെ നിന്ന് സാറ് കുറേ ദൂരങ്ങളിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അടിമാലിയിൽ മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റലിൽ, ഗുഡ് സാം തേനിയിൽ, ഈരാറ്റുപേട്ടയിൽ, അങ്ങനെ അങ്ങനെ അങ്ങനെ ഈ തേയിലത്തോട്ടങ്ങളുടെ നടുവിലോട്ട് പോകാനുള്ള ഒരു ഒരു ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ച് ഉൾനാടൻ പ്രദേശങ്ങളോട് വല്ലാത്തൊരു പ്രണയമാണോ?
0: ഓക്കെ, വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ദൂരെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് ഒരിച്ചിരി വേറെ ലെവലാണ്. നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നതിലും അത് വേറെ ഒരു ഫീലാണ്. അപ്പോൾ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പം നോക്കി വരുമ്പോൾ എല്ലാം ടൂറിസ്റ്റ് ഏരിയ.
1: അതെ സാറിന്റെ എക്സ്പീരിയൻസ് അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ സാറിൻ്റെ ഓഫ് റോഡൊക്കെ പോകാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ടേക്ക് പറയുന്നത്?
0: ബൈ ചാൻസ് ആണ്, പക്ഷേ പോയ സ്ഥലങ്ങളെല്ലാം വളരെ നല്ല സ്ഥലങ്ങളാണ്, കാണാൻ മനോഹരമായ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസിലും അത് കൂടുതലായിട്ട് ആഡ് ചെയ്തു. എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ആയിരുന്നു, അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയപ്പം ഞാനത് എടുത്തു പോയി എന്നുള്ളത്.
1: ഇപ്പം തൊട്ടരികെ അല്ലേ പരിമല ഹോസ്പിറ്റലിലോട്ട്? എനിക്ക് തോന്നുന്നു 10-20 മിനിറ്റ് ദൂരെയൊക്കെ ഉള്ളൂ തോന്നുന്നു.
0: ഓടിപ്പോയി വരാം,
1: ഓടിപ്പോയി വരാം. ഫാമിലി ടൈം കിട്ടും, മീ ടൈം കിട്ടും, അങ്ങനെ കുറേ സംഭവങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത വരുന്നത് നട്ടപ്പാതിരാത്രി ആകുമ്പോൾ എന്തെങ്കിലും അസുഖം വരും ആ സമയത്തൊക്കെ. ഇപ്പം ഒരു പേരൻസിന് അവരേറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അവരുടെ അവരുടെ കുഞ്ഞുങ്ങളുടെ ഡോക്ടറിനോടാണ് അവർ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. ആ ഡോക്ടർ ഏതെങ്കിലും ഒരു വെക്കേഷൻ ടൈമിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആദ്യമാണ്, എന്ത് ചെയ്യും? അങ്ങനെ സാറിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ചില കുട്ടികളുടെ മുഖം ഇങ്ങനെ ഓർമ്മ വരാറുണ്ടോ, ഡോക്ടർ മാമനെ കണ്ടു കഴിഞ്ഞാലേ സമാധാനമുള്ളൂ, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ?
0: എനിക്ക് അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് 1-2-3 പേഷ്യൻസ് ഉണ്ട്. അവര് ഞാൻ അടിമാലിയിലാണ് ആദ്യമേ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അവിടെ അവരെ കണ്ടിട്ടുള്ള മീൻസ് അവരവിടെ ചില കാര്യങ്ങൾക്കായിട്ട് ഇത് ചെയ്തു, ട്രീറ്റ് ചെയ്തു. പക്ഷേ അതിന് ശേഷം അവർ പിന്നീട് ഒരു ചെറിയൊരു അസുഖം വരുമ്പം ഞാൻ തേനി പോയപ്പോൾ അവർ തേനിയിൽ വന്നില്ല കണ്ടിട്ടുണ്ട്. ഞാൻ ഈരാട്ടുപേട്ടെ പോയി, അവരെന്നെ ഈരാട്ടുപേട്ടെ പോയി വന്ന് കണ്ടിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ ആ ഫാമിലിയായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുവാണ്. അപ്പോൾ ഒരു ആ വീട്ടിലെ ഒരു കുട്ടിയെ നോക്കി, പക്ഷെ അവരുടെ അടുത്ത കുട്ടി ജനിച്ചപ്പോഴും അവർ ഓൾ ദ ഇത്രയും ഡിസ്റ്റൻസ് വന്ന് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക സന്തോഷമാണ്. അതാണ് നമ്മളുടെ വർക്കിൽ നിന്നുള്ള നമ്മളുടെ ഒരു സന്തോഷം, ഹാപ്പിനെസ് എന്ന് പറയുന്നത്.
1: അതെ, ഈ കുട്ടി വലുതായാലും നമ്മുടെ ഡോക്ടർ ആംഗിൾ.
0: അതെ, നമ്മളിപ്പം ബോഡി കൂടെ ആണെങ്കിൽ പോകുമ്പോഴും അത് എൻ്റെ ഡോക്ടറാണെന്ന് പറയുമ്പോൾ നമുക്കത് ഒരു വളരെയധികം
1: നിഷ്കളങ്കമായ സ്നേഹം കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്.
0: ബിക്കോസ് അവര് വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ബട്ട് അതേ സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സത്യത്തിൽ വേദനകളാണ്. ബിക്കോസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, അവരെ ഹോസ്പിറ്റലാക്കുന്നു, പക്ഷെ എന്നാൽ പോലും അവര് അതെല്ലാം മറന്ന് ഇപ്പം റിവ്യൂന് വരുമ്പോൾ പോലും അവര് നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നതും അവരുടെ ആ കള്ളച്ചിരിയും കളിയും ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം മനസ്സിന് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ.
1: അവരുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്.
0: ചില പിള്ളേരാണെങ്കിൽ നമുക്കാണെങ്കിൽ വരുമ്പോഴ് എന്തെങ്കിലുമൊക്കെ വരച്ചോണ്ട് വരും. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നപ്പം മുട്ടായി മേടിച്ചോണ്ട് എനിക്ക് വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്തിനാ? അപ്പൊ പറഞ്ഞു അല്ല, ഡോക്ടറിന് എനിക്ക് ഡയറി മിൽക്ക് തരണം, അത് കൊണ്ടു. അപ്പൊ അത് കുട്ടി അവരുടെ ബർത്ത്ഡേ ആകുമ്പോ, അപ്പൊ അതൊക്കെ ആ കുട്ടിയായിട്ട് ചെയ്യുന്ന, മീൻസ് പേരൻസ് പറഞ്ഞ് ചെയ്യുന്നതല്ല, കുട്ടിയായിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് നമുക്ക് അതൊരു സ്പെഷ്യൽ
1: മനസ്സിലൊരു സന്തോഷമാണ്. ശരിക്കും അധ്യാപകർക്കും കുഞ്ഞുങ്ങളുടെ അധ്യാപകർക്കും പീഡിയാട്രീഷനും കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഇതാണ്, ഒരു പോസ്റ്റാണ്. അപ്പൊ സാറെ, ഇത് വലിയൊരു ഉപകാരമായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു സ്ലോട്ട്. നമുക്ക് എല്ലാ ഞായറാഴ്ചകളിലും ഡോക്ടേഴ്സ് വിവിധ വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സ് വരും. നമ്മുടെ റേഡിയോ നിൽക്കുന്ന ഒരു സാധാരണ ഏരിയയിലാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എവിടെ എടുക്കണം, എവിടെ ഒരു ഡോക്ടർ അടുത്ത് പോകണം, ഇതാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ ഞങ്ങളുടെ കൂടെ ചേർന്നതിനും ഞങ്ങളുടെ ശ്രോതാക്കളോടൊപ്പം സംസാരിച്ചതിനും. ഇനിയും എൻ റേഡിയോ 91.2 വരണം. എനിക്ക് തോന്നുന്നു ഒരു ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാ വിവരങ്ങളും പറയാൻ പറ്റില്ല. പക്ഷേ തൊട്ടരികെ പരിമല ഹോസ്പിറ്റലിൽ നമ്മുടെ സാറുണ്ട്. ഞങ്ങളുടെ പേഷ്യൻസ് ഒക്കെ കേട്ടിട്ട്, ഞങ്ങളുടെ ശ്രോതാക്കളൊക്കെ കേട്ടിട്ട്
0: ഡൗട്ട്സ് ഉള്ളവർക്ക് ഞങ്ങളെ വന്ന് മീറ്റ് ചെയ്യാം. നമുക്ക് അവർക്ക് ബിക്കോസ് പീഡിയാട്രിക്സിൽ അസുഖങ്ങളുടെ കാട്ടും കൂടുതൽ ഡൗട്ട്സ് ആണ്. അപ്പം പേരൻസിന് പലവിധ സംശയങ്ങളുണ്ട്, ഇത് ചെയ്യണോ അത് ചെയ്യണോ, ഇന്ന ഫുഡ് കൊടുക്കണോ വേണ്ടയോ. അപ്പം ആ തരം ഡൗട്ട്സ് ആണ് കൂടുതൽ സമയത്ത് വരുന്നത്. അപ്പം അത് ഡെഫിനറ്റ്ലി അവർക്ക് അവരുടെ കുട്ടികളുടെ ഡോക്ടർ, അത് ആരവർക്ക് അവൈലബിൾ ആയിട്ടുള്ള അവരോട് കണ്ട് വേണം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ
1: ചെയ്യാം. സ്ഥിരമായിട്ട് ഒരു ഡോക്ടറെ തന്നെ കാണണം എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ സാർ വിശ്വസിക്കുന്നുണ്ടോ?
0: സ്ഥിരം ഒരു ഡോക്ടറിനെ അല്ല, ഇപ്പം നമ്മൾ ഒരു പ്രത്യേക അസുഖത്തിന് ഒരാളെ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും ഡെഫിനറ്റ്ലി ബെറ്റർ. ബിക്കോസ് ആ രോഗത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എപ്പം റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് വരെ നോക്കാം, അല്ലെ ഫെസിലിറ്റീസ് അനുസരിച്ച് പേരൻസിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷേ ഡിസിഷൻ എപ്പോഴും പേരൻസിൻ്റെ ആയിരിക്കണം. അപ്പം ഡോക്ടേഴ്സ് അവരോട് അത് ഡിസ്കസ് ചെയ്യാൻ പറ്റും, മീൻസ് നമ്മൾ ഇന്ന കാര്യത്തിനാണ് നോക്കുന്നത്, ഇതിന് അപ്പുറം പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ റെഫർ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന സ്പെഷ്യലിസ്റ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് നമുക്ക് വേണം. ഇത് വരുന്നില്ലെങ്കിൽ, ബിക്കോസ് എല്ലാ രോഗങ്ങളും കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നില്ല, പോകുന്നതിന് മാത്രം നമ്മൾ റെഫർ ചെയ്താൽ മതി. ഇന്ന ഇപ്പം ചുമ വന്ന ന്യൂമോണിയ ഉണ്ടാകാം, പക്ഷേ എല്ലാ ചുമയ്ക്കും ന്യൂമോണിയ വരുന്നില്ല. അതുകൊണ്ട് എല്ലാത്തിനും നമ്മൾ ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോട്ട് വിടേണ്ടി വരുന്നില്ല. അപ്പം നമുക്ക് ലക്ഷണങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ളതിന് മാത്രം നമ്മൾ അതനുസരിച്ച് ഒരു റെഫറൽ സിസ്റ്റം ആക്കും.
1: അതെ, ഈ ശരിക്കും പേഷ്യൻസിന് അവരുടെ ഡോക്ടറോടുള്ളൊരു വിശ്വാസമായി കഴിഞ്ഞുണ്ടല്ലോ, അവർക്ക് അതാണ് ദൈവം. അവിടെ ജസ്റ്റ് ആലോചിക്കും, ഒന്ന് ഒ പിന്ന് ഇറങ്ങുമ്പോഴേ പകുതി ആശ്വാസമാണ് ആളുകൾ.
0: അതെ, അതാ ഞാൻ പറഞ്ഞത്, ഇത് കൂടുതൽ പേരും ഒ പിയിൽ വരുമ്പം സംശയങ്ങളാണ്. ആ സംശയങ്ങൾ തീർന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം, ഓക്കെ ഞാൻ വിചാരിച്ചു കുട്ടിക്ക് എന്തോ വലിയൊരു അസുഖമാണ്, പക്ഷെ ഡോക്ടർ പറഞ്ഞ അതല്ല, ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം. അതാണ് ആ ഫീൽ ഗുഡ്, അതാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ അസുഖത്തിന് നമുക്ക് ചികിത്സിക്കാതെ മാർഗമില്ല.
1: മറ്റൊരു കാര്യം കൂടി, അതായത് ഒരു കഴിഞ്ഞ ഒരു ഒരു ലാസ്റ്റ് ഒരു 10 വർഷം നമുക്ക് എടുക്കാം, കുട്ടികൾക്ക് വന്നിട്ടുള്ള രോഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, കൊറോണ കാലത്തിന് ശേഷം കടന്നുകൂടിയ പ്രശ്നങ്ങൾ, ഒബിസിറ്റി, ഇതൊക്കെ എനിക്ക് തോന്നുന്നു രോഗങ്ങളുടെ ഘടനയിലൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് സാറിന് ഫീൽ ചെയ്യാറില്ലേ?
0: ഡെഫിനറ്റ്ലി. ഇപ്പം ഇപ്പം മുമ്പേ എന്നോട് ഒരു ചോദിച്ച ആദ്യമേ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഏജ് ഗ്രൂപ്പിന്റെ കാര്യം. ഇപ്പം സത്യത്തിൽ ഏജ് ഗ്രൂപ്പിന്റെ കാട്ടും കൂടുതൽ നമുക്ക് പ്രശ്നം വെയിറ്റ് ആണ്. ബിക്കോസ് സാധാരണ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ നമ്മളൊരു മെയിൽ അല്ല ഫീമെയിലിന് ഒരു 50-60 kgs എടുക്കുന്നത്. ഇപ്പം മിക്കവാറുള്ള പിള്ളേർക്ക് 5-6 വയസ്സാകുമ്പോഴേ 50-60 kgs ഉണ്ട്. അവർക്ക് അഡൾട്ട് ഡോസ് ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പം ചിലവരുടെ വിചാരം, അയ്യോ ഡോക്ടർ ഭയങ്കര ഡോസ് എഴുതുന്നു. നമ്മൾ പിള്ളേർക്ക് വെയിറ്റിന് അനുസരിച്ചാണ് ഡോസ് കൊടുക്കുന്നത്. അപ്പം വെയിറ്റ് കൂടുതലാകുമ്പം അവർക്ക് അഡൾട്ട് വെയിറ്റ് ഉണ്ടെങ്കിൽ ആ ഡോസേജ് ആയിരിക്കും അവർക്ക് പോകുന്നത്.
1: കുട്ടികളുടെ ഒബിസിറ്റി നമ്മൾ പ്രത്യേകം എടുക്കേണ്ട ഒരു ഇത് തന്നെയാണ്.
0: അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഒബിസിറ്റി മാത്രമല്ല, അവർ കൂടുതൽ മൊബൈൽ, ടി വി അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു. അവർക്ക് ബാക്ക് എയ്ക്സ്, ബോഡി പെയിൻസ്, കണ്ണിനുള്ള പ്രശ്നങ്ങൾ, പിന്നെ മെന്റൽ ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, ഈ കാര്യങ്ങളൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട് ആഫ്റ്റർ കൊറോണ ടൈം.
1: അതെ, ഫാറ്റി ലിവർ. നമ്മൾ പണ്ട് ഇച്ചിരി ഒരു 10-30 വയസ്സിലേക്ക് ഇത് വരും എന്ന് പറയാം, പക്ഷേ ഈ പറഞ്ഞ 10 വയസ്സുള്ള കുട്ടിക്കൊക്കെ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ
0: അതും ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഫുഡ് ഒത്തിരി മാറിയിട്ടുണ്ട്. കൂടുതൽ പ്രോസസ്ഡ് വെളിയിൽ നിന്നുള്ള ഫുഡുകൾ, മിക്കവാറുള്ള വീട്ടുകളിൽ ഇപ്പം ബോത്ത് പേരൻസ് വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈല്. സെക്കൻഡ് തിങ് പിള്ളേർക്ക് ആക്ടിവിറ്റീസ് കുറവാണ്. ആക്ടിവിറ്റീസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് സ്ക്രീൻ ടൈമിലായിരുന്ന ആക്ടിവിറ്റി, അല്ലാതെ കൊച്ചു ഓടിക്കളിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ഫാറ്റ് കണ്ടൻറ്റ് ഡെപ്പോസിറ്റ് ആകത്തേ ഉള്ളൂ, ബേൺ ഔട്ട് ആകാനുള്ള അവസരം കിട്ടുന്നില്ല.
1: കുട്ടികളുടെ രോഗവും മാറി, രീതികൾ മാറി, ചികിത്സ രീതി ആധുനിക ചികിത്സ വന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ രോഗങ്ങളുടെ ലിസ്റ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളൊരു പ്രഗത്ഭനായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് തന്നെ പോവുക. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യൻ ആൻഡ് ന്യൂനറ്റോളജിസ്റ്റ് ഡോക്ടർ സി ബി മാത്യു സാർ പരിപല ഹോസ്പിറ്റലിൽ നിന്നും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. എൻ്റെ പേരിലും എൻ്റെ റേഡിയോ 91.2 പേരിലും ന്യൂ ദേശീയ ഗ്രാഡ്സ് ക്യാൻസറിൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു.
0: താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ എം റിയലി ഹാപ്പി. ആൻഡ് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഒക്കെ ബെനിഫിറ്റ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആകുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക്
1: തീർച്ചയായും. വീണ്ടും നമുക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ റേഡിയോയിൽ എത്തണം. നമ്മുടെ ശ്രോതാക്കളുടെ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് സാറിനെ വിളിക്കുന്നതായിരിക്കും. ഹാപ്പി ആണല്ലോ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ശ്രോതാക്കൾ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രശസ്ത പീഡിയാട്രിഷ്യൻ ആൻഡ് ന്യൂനറ്റോളജിസ്റ്റ് ഡോക്ടർ സിബി മാത്യു സാറാണ്. സെൻറ്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന്, നമ്മുടെ പരുമല ഹോസ്പിറ്റലിൽ നിന്നുമാണ് സാറ് ഇത്രയേറെ തിരക്കിനിടയിൽ നമ്മളോടൊപ്പം സംസാരിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുകളുമായിട്ടുള്ള ഡോക്ടർ സേതു സദാനന്ദൻ, ഡോക്ടർ മേഘ ചന്ദ്ര, ഡോക്ടർ നജുമ എന്നിവരുടെ സേവനവുമായി ന്യൂദേശം ഗ്രാഡ്സ് കാൻസർ അറിഞ്ഞത് പറയേണ്ടത് പരിപാടിയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അടുത്ത ഞായറാഴ്ച മറ്റൊരു ഗസ്റ്റും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ വരുന്നതായിരിക്കും. കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ റേഡിയോ 91.2. ആസ്വദിക്കൂ.

0: The beat, feel the vibe. Stay tuned in the Radio 91.2.
1: സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: You're listening to Enter Radio 91.2.

0: ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
3: നേടാം. അച്ഛന്
4: ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
6: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
8: താൻ എന്റെ ഒപ്പം പാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ.

0: ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
1: You in the radio 91.2.

0: അവൾ മുട്ട എഴുതാണ്ട. ഇനി അവൻ ആ മുട്ട എടുത്ത് കൊമളെ കൊണ്ടുവെക്കും. കുറെ കുട്ടികളുണ്ടാവും. പിന്നെ അവര് സന്തോഷത്തോടെ ഒരു കുടുംബമായി ജീവിക്കും.
1: കൊള്ളാലോടെ ആരാണോ നിന്നോട് വലിയ വർത്തമാനൊക്കെ പറഞ്ഞു തന്നെ?
0: ശ്രീവാച്ചന അമ്മച്ചി.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
6: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 91.2.

0: തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അംഗരാജ്യങ്ങളുടെ ചർച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ പുരോഗമിക്കുന്നു. മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ബ്രിക്സ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. ഉച്ചകോടിയുടെ അവസാന ദിനമായ ഇന്ന് വിവിധ രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഉച്ചകോടിയുടെ 2nd ദിനമായ ഇന്ന് പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പൈൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചതിനോടൊപ്പം അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം, പശ്ചിമേഷ്യൻ സംഘർഷം എന്നീ വിഷയങ്ങളിലും വിശദമായ ചർച്ചകൾ നടന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ബ്രിക്സ് നേതാക്കൾ ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രതിസന്ധികൾ പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും തെളിയിച്ചിട്ടുള്ളതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ അതിജീവിക്കുന്നതിനുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചെറുകിട സംരംഭങ്ങളെ വിജ്ഞാനം, സാമ്പത്തികം, നൂതന വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കാൻ ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതി നിർദ്ദേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ബ്രിക്സ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്, സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്യൂട്ടറസ് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് പ്രധാനമന്ത്രി ഇന്ന് സ്വാഗതം ചെയ്തത്. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രഖ്യാപനത്തെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന, സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ, പ്രതിരോധ കർമ്മ പരിപാടികൾ തുടങ്ങിയവയിൽ രാജ്യങ്ങൾ എത്തിച്ചേർന്ന ധാരണ മാതൃകാപരമാണെന്നും ആരോഗ്യ സംഘടന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിവിധ തലങ്ങളിൽ നടന്ന ഒരു വർഷം നീണ്ട ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് സമവായമുണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് മന്ത്രി ടി

0: ക്ലിനിക് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പസ് അദ്ദേഹം സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സമഗ്രമായ വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ കൊറൻ എനർജി എക്സ്പോ 2026 എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് ഒക്ടോബറിൽ പുതിയ ഊർജ്ജ നയം കൊണ്ടുവരും. 2030-31 ആവശ്യകത കണക്കിലെടുത്ത് ആധുനിക വൈദ്യുതി നയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 1105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 51,59,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണമാനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായും ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. പണിമുടക്കുകൾ ഒഴിവാക്കാൻ എസൻഷ്യൽ സർവീസസ് മെയിന്റനൻസ് ആക്ട് പ്രയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്തയച്ചു. 108 ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ 2025-26 വർഷത്തെ ബോണസ് സംബന്ധിച്ച് ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദീർഘായുസ്സിനൊപ്പം ആരോഗ്യകരമായ ജീവിതത്തിനും പദ്ധതി വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ 33-ാമത് ദേശീയ സമ്മേളനമായ ICC കോൺ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചികിത്സയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ഹൃദ്രോഗം നേരത്തെ കണ്ടെത്തുന്നതിനും കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ വനമേഖലകളിൽ 4 ദിവസമായി നടന്ന സർവേയിൽ 54 ഇനം ഉഭയജീവികളെയും 52 ഇനം ഉരകജീവികളെയും കണ്ടെത്തി. വംശനാശ ഭീഷണി നേരിടുന്നതും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നതുമായ നിരവധി അപൂർവ ജീവിവർഗ്ഗങ്ങൾ സർവേയിൽ അടയാളപ്പെടുത്തപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇരവികുളം ദേശീയോദ്യാനം, ആനമുടി ശോല, പാമ്പാടൻ ശോല, മതികെട്ടാൻ ശോല, കുറിഞ്ഞിമല സങ്കേതം എന്നിവിടങ്ങളിലായിരുന്നു 4 ദിവസത്തെ സർവേ. IUCN റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച 36 ഇനം അപൂർവ തവളകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഉരക വിഭാഗത്തിൽ 52 ഇനങ്ങളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 38 എണ്ണം പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്നവയും 9 എണ്ണം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ചവയുമാണ്. 2022 നടന്ന മുൻ സർവേയിൽ 52 ഇനം ഉഭയജീവികളെയും 47 ഇനം ഉരകജീവികളെയുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതിനേക്കാൾ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. വനം വന്യജീവി വകുപ്പും ആരണ്യകം നേച്ചർ ഫൌണ്ടേഷനും സംയുക്തമായാണ് ഈ പഠനം സംഘടിപ്പിച്ചത്.
0: സമൂഹമാധ്യമങ്ങളിലൂടെയും SMS വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. അംഗീകൃത ആപ്പുകൾ എന്ന വ്യാജേന അയച്ചു നൽകുന്ന APK ഫയലുകൾ വഴിയാണ് തട്ടിപ്പുകൾ നടത്തുന്നതെന്നും വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർക്കായി ഒഡീഷയിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനം ആരംഭിച്ചു. 6 ദിവസത്തെ പര്യടനത്തിൽ 10 മാധ്യമപ്രവർത്തകർ പങ്കെടുക്കും. PIB ഡെപ്യൂട്ടി ഡയറക്ടർ ആതിര തമ്പി, ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിഖിത AS എന്നിവർ മാധ്യമസംഘത്തെ അനുഗമിക്കും. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിന് സംസ്ഥാന സർക്കാർ 551 കോടി രൂപ അനുവദിച്ചു. ശബരിമല അവലോകന യോഗത്തിനുശേഷം പൊതുമരാമത്ത് മന്ത്രി നൽകിയ പ്രപ്പോസലിന് മുഖ്യമന്ത്രി ഉടൻ അനുമതി നൽകുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ 1-ാം വിളക്കൊയ്ത്ത് ആരംഭിച്ചിട്ടും നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ തുടങ്ങാത്തത് കർഷകരെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. നെല്ലിന്റെ സംഭരണ വിലയും പ്രഖ്യാപിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നേരത്തെ കൃഷിയിറക്കിയ പാടങ്ങളിലാണ് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ ജില്ലയിൽ കൊയ്ത്ത് സജീവമാകും. പക്ഷേ ഇതുവരെ 1 മില്ല് മാത്രമാണ് നെല്ലെടുപ്പിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. മില്ലുകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ ആവാത്തതിനാൽ ഭൂരിഭാഗം മില്ലുകളും വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോഴെങ്കിലും കരാർ ഒപ്പിടാൻ നടപടികൾ തുടങ്ങിയാലേ ഈ മാസം അവസാനത്തോടെ നെല്ലെടുപ്പ് ആരംഭിക്കാനാവൂ എന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 72 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് കർഷകർക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ലെന്നും കർഷകർ പറയുന്നു.
0: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 മണിക്കാണ് ആദ്യ മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണുള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ ബെലാറസിന്റെ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് റൈബാക്കിനയുടെ കിരീട നേട്ടം. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1-ാം സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും കൊല്ലം 3-ാം സ്ഥാനത്തുമാണ്. ഗെയിംസിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ മുണ്ടയാട്ട് നിർവഹിക്കും. വല്ലാർപാടം ബസലിക്കയിലേക്കുള്ള 23-ാമത് മരിയൻ തീർത്ഥാടനം ഇന്ന് ഉച്ചയ്ക്ക് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അംഗരാജ്യങ്ങളുടെ ചർച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ പുരോഗമിക്കുന്നു. മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ബ്രിക്സ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ രണ്ടാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രണ്ട് ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. അഞ്ചു രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിനമായ ഇന്ന് ബ്രിക്സ് പങ്കാളി രാഷ്ട്രനേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യ, വിയറ്റ്നാം, സൌദി അറേബ്യ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം, യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. വെല്ലുവിളികളെ നേരത്തെ തിരിച്ചറിയുന്നതുപോലെ തന്നെ പ്രധാനമാണ് തയ്യാറെടുപ്പും അതിവേഗത്തിലുമുള്ള പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പകർച്ചവ്യാധി പ്രതിരോധത്തിനും പ്രതികരണത്തിനുമായി സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മ ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: മഹാമാരിയാ, ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ് ഓർ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ ദിഖായാ ആജ് കേ ഇന്റർ കണക്ടഡ് വേൾഡ് മേ കോയി ബി സങ്കട് ഏക് ക്ഷേത്ര തക് സിമിത് നഹീ രഹതാ ഇസ്ലീ ഹംനേ ബ്രിക്സ് സമൂഹ് മേ റിജിലിയൻസ് ബഢാനേ പർ വിശേഷ ബൽ ദിയാ ഹൈ ചുനൌതിയോ കോ സമയ രത്തെ പഹചാന ഔർ തുരന്ത് കാര്യവാഹി കർണാ ഭി ഉത്തനാ ഹി ആവശ്യക് ഹൈ.
0: ബ്രിക്സ് ഉച്ചകോടിക്ക് അനുബന്ധമായി അഞ്ചു രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഖസക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാർക്ക് പുറമെ നൈജീരിയ, ഉഗാണ്ട എന്നിവിടങ്ങളിലെ വൈസ് പ്രസിഡന്റുമാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ രൂക്ഷമായി അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അംഗരാജ്യങ്ങൾ ആഹ്വാനം ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
2: 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാക് ഭീകരർക്കെതിരെയും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം, ഭീകരപ്രവർത്തകർക്ക് നൽകുന്ന ധനസഹായം, സുരക്ഷിത താവളങ്ങൾ എന്നിവയ്ക്കെതിരെയും ശക്തമായ നടപടി വേണമെന്ന് സംയുക്ത പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ ഉച്ചകോടി സംയമനം പാലിക്കാനും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാനും ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി ആഗോള വ്യാപാരം, ഊർജ്ജ വിതരണ ശൃംഖലകൾ എന്നിവ തടസ്സമില്ലാതെ നിലനിർത്താനും ലോകരാജ്യങ്ങൾക്കിടയിലെ ധ്രുവീകരണം അവസാനിപ്പിച്ച് സ്ഥിരത കൈവരിക്കാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ബ്രിക്സ് കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടു ദിവസം നീണ്ടുനിൽക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. നൂതനാശയ രൂപീകരണം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവിയെ രൂപപ്പെടുത്തുക എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളികളും ഇന്ന് ചർച്ച നടത്തും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് ഉച്ചകോടിക്ക് തുടക്കമായത്. നയതന്ത്ര ചർച്ചകൾ അടക്കമുള്ള മാർഗ്ഗങ്ങളിലൂടെ അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രസ്താവനയെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന സമഗ്ര ആരോഗ്യ പരിരക്ഷ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ WHO തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സമൂഹമാധ്യമ പോസ്റ്റിൽ അഭിനന്ദിച്ചു. ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ മികച്ചതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാന്റെ സാമ്പത്തിക ധനകാര്യമന്ത്രി സയ്യിദ് അലി മദനി സാദയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിലെ സജീവ പങ്കാളിത്തത്തിനും ധനകാര്യ മേഖലയിലെ കാര്യക്ഷമമായ സഹകരണത്തിനും നിർമ്മലാ സീതാരാമൻ ഇറാനോട് നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ച, പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണ സാധ്യതകൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണയായി. ഇതുപ്രകാരം പ്രവേശനപാത പൂർണ്ണമായും പുറത്തുകടക്കൽ പാതയുടെ ഒരു ഭാഗവും ഇറാന്റെ സമുദ്ര അതിർത്തിയിലായിരിക്കും. ഇതോടെ നിലവിലെ തെക്കൻ പാതയടയും. എന്നാൽ തങ്ങൾ മുന്നോട്ട് വെച്ച 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ കടലെടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 51,51,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായി ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. റൈബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണ് ഇത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് തുടങ്ങി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 14 ജില്ലകളിൽ നിന്നുമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെ 300-ൽപരം പേർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരണ്ട പ്രദേശങ്ങളിലെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് 3 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ഡ്രൈലാൻഡ് കോൺഗ്രസിന് ന്യൂഡൽഹിയിൽ സമാപനം. സമ്മേളനത്തിന്റെ ഭാഗമായി ഡൽഹി ഡിക്ലറേഷൻ ഓൺ ഡ്രൈലാൻഡ്സ് പ്രഖ്യാപനം കേന്ദ്ര കൃഷി മന്ത്രാലയം അംഗീകരിച്ചു. ആഗോള ദക്ഷിണ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, അറിവുകളുടെ കൈമാറ്റം, സാങ്കേതിക മുന്നേറ്റം എന്നിവയിലൂടെ വരണ്ട ഭൂമിയിലെ കൃഷി കൂടുതൽ സുസ്ഥിരമാക്കാൻ സമ്മേളനം തീരുമാനിച്ചു. പശ്ചിമബംഗാളിലെ പൂർവ മേദിനിപൂർ ജില്ലയിലുള്ള ജുൻപുട്ട് തീരദേശ ഗ്രാമത്തിൽ DRDO പുതിയ ആയുധ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു. പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. DRDOയുടെ 3-ാമത്തെ പ്രധാന പരീക്ഷണ കേന്ദ്രമായിരിക്കും ഇത്. ചണ്ടിപ്പൂരിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ തീരത്തുകൂടി ഏകദേശം 70 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജുൻപുട്ട് കേന്ദ്രം രാജ്യത്തിന്റെ പ്രതിരോധ പരിശോധനാ ശേഷി വർദ്ധിപ്പിക്കും. ജമ്മുകാശ്മീരിലെ ഡോഡ ജില്ലയിൽ സയോജ്ധാർ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്റെ ജീർണിച്ച മൃതദേഹ അവശിഷ്ടങ്ങളും M4 റൈഫിളും സുരക്ഷാസേന കണ്ടെടുത്തു. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസും രാഷ്ട്രീയ റൈഫിൾസും CRPFും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയത്. മുൻപ് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരന്റേതാണ് അവശിഷ്ടങ്ങളെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് അന്വേഷണം തുടരുകയാണ്. ഗുജറാത്തിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, സൌരാഷ്ട്ര, കച്ച് മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ന്യൂഡൽഹിയിൽ അടുത്ത 3 ദിവസങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി T. സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പ് സന്ദർശിക്കും. സന്ദർശനത്തിനോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജമ്മുവിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരവുമായി 2 പ്രധാന പാർക്കിംഗ് പദ്ധതികൾക്ക് ജമ്മുകശ്മീർ സർക്കാർ അംഗീകാരം നൽകി. പരേഡ് ഗ്രൌണ്ടിൽ പാർക്കിംഗ് കമേഴ്ഷ്യൽ കോംപ്ലക്സും SMGS ആശുപത്രിയിൽ മൾട്ടിലെവൽ കാർ പാർക്കിംഗുമാണ് നിർമ്മിക്കുന്നത്. ആകെ 49.34 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതികൾ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും തിരക്കേറിയ നഗരപ്രദേശങ്ങളിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ 2-ാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. 5 രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്ക വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: കാശ്മീരം പുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു, ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ. രാജീവം വിടരും നിൻ വിഴികൾ കാശ്മീരം പുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കും.
1: സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: ഒരു ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ശരിക്കും
1: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ആൽകാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
5: നേടാം.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: അങ്ങനെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
7: ശരിക്കും
8: ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
6: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
9: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
10: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്.

0: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
3: നേടാം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
5: രണ്ടും ഒരുമിച്ചായാലും
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
8: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
9: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
7: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
10: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
11: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
12: Stay tuned, stay happy with the Radio 91.2.

0: കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും.

0: ും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
8: ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
7: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
10: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.

0: കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
0: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
0: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
2: Stay tuned, stay happy with the Radio 91.2.

0: ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണ ആഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

മികച്ച വില നേടാം.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 91.

0: 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ.
1: കാലാന്തരം.
0: ലോക സാക്ഷരതാ ദിനവും കഴിഞ്ഞു. ഇന്നും സമൂഹത്തിലെ നല്ലൊരു പങ്ക് ആളുകൾ എഴുതാനും വായിക്കാനും അറിയാത്തവരായി പല ലോകരാജ്യങ്ങളിലായി ജീവിക്കുന്നു എന്നാണ് കണക്കുകൾ. കേരളം 1991 സമ്പൂർണ്ണ സാക്ഷരത നേടി. എന്നാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ 85% പുരുഷന്മാർക്കും 70% സ്ത്രീകൾക്കും എഴുതാനും വായിക്കാനും അറിയാം എന്നാണ് പുതിയ കാലത്തെ കണക്കുകൾ. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് അത് വളരെ പിറകിലായിരുന്നത്രേ. അവിടെ നിന്നും ഇത്രയും വരെ എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞു എന്നത് നേട്ടം തന്നെ. ഇന്നും വികസനത്തിന്റെയും സാക്ഷരതയുടെയും സന്ദേശങ്ങൾ എത്താത്ത നിരവധി ഗ്രാമങ്ങൾ നമുക്കുണ്ട്. അവയെ സാക്ഷരതയിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശിക്കാം. യുനെസ്കോയുടെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ ലോകത്തെ സാക്ഷരത 88%. യുവജനങ്ങളുടെ സാക്ഷരത 93%. ലോക ശരാശരി ഏകദേശം 88%. പല രാജ്യങ്ങളിലെയും സാക്ഷരതാ നിരക്ക് അതിലും താഴെയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എല്ലാവരും സാക്ഷരരാകുന്ന ഒരു നല്ല കാലം വരട്ടെ എന്ന് പ്രത്യാശിക്കാം. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം. കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വരെ അതിന്റെ സന്ദേശം എത്തിച്ചേർന്നിരുന്നു. വലിയവരും ചെറിയവരും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചു ചേർന്നിരുന്ന് അക്ഷരത്തിന്റെ വെളിച്ചത്തെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിച്ച ഒരു വർഷം. ആ ഒരു വർഷം കൊണ്ട് കേരളത്തിലെ നല്ലൊരു പങ്ക് ആളുകളിലേക്ക് സാക്ഷരതയുടെ സന്ദേശമെത്തിക്കാൻ കഴിഞ്ഞത് എത്രയോ വലിയ ഒരു സന്നദ്ധ പ്രവർത്തനമായി ഇന്നും കാണപ്പെടുന്നു. അന്നത്തെ സാക്ഷരതാ പ്രവർത്തനത്തിലൂടെ നമ്മുടെ രാഷ്ട്രീയ രംഗത്തേക്കും സാംസ്കാരിക രംഗത്തേക്കും നിരവധി ആളുകൾ എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളിലൂടെ അക്ഷരത്തിന്റെ ജ്ഞാനം നേടിയ ധാരാളം പേർ നല്ല വായനക്കാരായും പിന്നീട് എഴുതുന്നവരായും ഗ്രന്ഥശാലകളുടെ നടത്തിപ്പുകാരായും മാറി എന്നുള്ളത് വേറൊരു സത്യം. സന്നദ്ധ പ്രവർത്തനത്തിന് ഇപ്പോൾ പഴയ പോലെ ആളെ കിട്ടാത്ത കാലം എന്നുള്ളതും കാലാന്തരത്തിൽ ചിന്തിച്ചു പോകുന്നു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത്തരത്തിൽ ആളെ കൂട്ടാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പ്രശ്നം. അത് മാറ്റിയെടുക്കാമെങ്കിൽ നമ്മുടെ നാടും നഗരവുമൊക്കെ ശുചീകരിക്കുന്നതിൽ, വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സംവിധാനം ഇനിയും ഉണ്ടാവേണ്ടതായി ഇരിക്കുന്നു. മറ്റൊരു ദിനം കൂടി കടന്നുപോയി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കണ്ട എന്ന് പറയുന്ന ഒരാളെ കിട്ടാൻ ഇപ്പോൾ വലിയ പാടാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാളെ വിശ്വസിക്കാനും പ്രയാസമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക നഷ്ടം, ബന്ധങ്ങളിലെ തകർച്ച, പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, ഒറ്റപ്പെടൽ, കുടുംബ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ആധുനിക ലോകത്ത് എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രശ്നങ്ങളുടെ ഭാഗമാകാതെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരുന്നു. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ട് നടക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോയാൽ തന്നെ പ്രശ്നം കൂടും. അതിനാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ആരെയെങ്കിലുമൊക്കെ നേരത്തെ തന്നെ സുഹൃത്ത് ബന്ധത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ ധാരാളം പരിപാടികൾ നാടെങ്ങും നടന്നു കാണും. എന്നാൽ ഒറ്റപ്പെട്ട് നടക്കുന്നവർ, ഏകാന്തത അനുഭവിക്കുന്നവർ, സമ്മർദ്ദങ്ങൾ നേരിടുന്നവർ, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അവരെ എങ്ങനെ മാറ്റി അവരുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചെത്തിക്കാം എന്നുള്ളതാണ് ശരിക്കും വിഷയം. ചിലപ്പോൾ നാം ഒന്ന് ഫോൺ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അവരെ ഒന്ന് ഓർക്കുന്നു എന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു സിഗ്നൽ അവർക്ക് കൊടുത്തുകൊണ്ട് നമുക്കവരെ തിരിച്ചു വിളിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. ആത്മഹത്യയ്ക്ക് ശേഷം പ്രതിരോധത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഒരാളിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന സുഹൃത്തിനോ ബന്ധുവിനോ അയാളുടെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയും. പതിവ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരാളുടെ താല്പര്യം കുറയുമ്പോഴും മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലുള്ള ഇഷ്ടം ഇല്ലാതെ കാണിക്കുമ്പോഴും അയാൾ വഴിമാറി ചിന്തിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. കുറ്റപ്പെടുത്താതിരിക്കുകയും അവരെ മുൻകൂട്ടി വിധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചുകൊണ്ട് ഒരാളെ തിരികെ അയാളുടെ ജീവിതത്തിലേക്ക് നീ ഒറ്റയ്ക്കല്ല, ഞാനും കൂടെയുണ്ട് എന്ന തോന്നലുണ്ടാക്കാനെങ്കിലും നമുക്ക് കഴിയുമ്പോൾ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന് കൂടുതൽ അർത്ഥം ഉണ്ടാകുന്നു. നമ്മളോടൊപ്പം ജീവിക്കുന്നവർ, നമ്മളോടൊപ്പം പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവർ ഒക്കെ നിരവധി പ്രശ്നങ്ങളെ അവരുടെ ഉള്ളിൽ പേറി നടക്കുന്നുണ്ടാകും. അവരോടൊപ്പം ജീവിക്കുമ്പോൾ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നാം അല്പം മനസ്സുവെച്ചാൽ ഇതൊക്കെ പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ല പാട്ടുകൾ കേൾക്കുന്നതിലൂടെ, നല്ല ചിന്തകളിലൂടെ, നല്ല മനുഷ്യരുമായി സഹകരിക്കുന്നതിലൂടെ, നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ, പരസ്പരം ചിന്തകൾ പങ്കുവെക്കുന്നതിലൂടെ, ജീവിതാനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്നതിലൂടെയൊക്കെ നമുക്ക് പലരെയും മാറ്റിയെടുക്കാൻ കഴിയും. കഴിയുന്നതും ആരെയും ഉപദേശിക്കാതിരിക്കുക, പകരം ജീവിതാനുഭവങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ഉചിതമെന്ന് തോന്നുന്നു. ആരും ജീവിതത്തെ നശിപ്പിച്ചു കളയാത്ത ഒരു ലോകമാണ് എന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂട്ടായ്മയിലൂടെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങാതെ പോയ ഒരു സിനിമയിലെ ഗാനമാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1986 ഷൂട്ട് ചെയ്യപ്പെട്ട, ഇപ്പോഴും ഇറങ്ങാത്ത സിനിമയാണ് എന്ന് രേഖകളിൽ കാണിക്കുന്നതാണ് തിടമ്പ് എന്ന ചിത്രം. ജോൺസൺ മാസ്റ്ററുടെ സംഗീതമായിരുന്നു സിനിമയ്ക്ക് പ്രധാന ആകർഷണം. രവി വിലങ്കൻ ആണ് ഗാനം എഴുതിയത്. ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ മനോഹരമായ, അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഗാനം ഇത്തവണ കാലാന്തരത്തിൽ നമുക്ക് കേൾക്കാം. കാലാന്തരം ഗാനത്തിന് ശേഷം തുടരും.

0: ഒരു ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ പ്ലാൻ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: You're listening Enter Radio 91.2.
3: കാലാന്തരം തുടരുന്നു. വിവാഹത്തിന്റെ ചിലവുകൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. പഴയ കാലത്തെ പോലെ അയൽക്കാരെല്ലാവരും ചേർന്ന് ഒരു വിവാഹം നടത്തിക്കൊടുക്കുന്ന കാലത്തിൽ നിന്ന് എത്ര അകലെയാണ് നാം ഇപ്പോൾ. ലക്ഷങ്ങൾ കടന്ന്, കോടികൾ കടന്ന് വിവാഹ ചെലവ് പോയിക്കൊണ്ടിരിക്കുന്നു. പലരും പലപ്പോഴും ഈ ചിലവൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇത്രയും ആർഭാടത്തിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇത്രയേറെ ആളിനെ വിളിച്ചുകൂടണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്തിനാണ് ഇത്രയേറെ പണം ചിലവാക്കി നാം വിവാഹങ്ങൾ നടത്തുന്നത് എന്നുള്ളത് എല്ലാ കാലത്തെയും ചോദ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വിവാഹ ചടങ്ങുകൾ വലിയ ബിസിനസ്സുകാരും മറ്റും സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ അവർക്ക് അവരുടേതായ ലക്ഷ്യമുണ്ട്. അവരുടെ സമ്പത്തുമായി അതിന് വളരെ വലിയ ബന്ധമുണ്ട്. അവർ നടത്തുന്ന ബിസിനസ് സംരംഭങ്ങൾക്ക് കൂടുതൽ അടിസ്ഥാനം പകരാൻ ഈ വിവാഹങ്ങൾ സഹായിക്കും. അവരുടെ കൂടെയുള്ള നിക്ഷേപകർക്ക് അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ സഹായിക്കും. ലോകത്തിലെ ശക്തമായ ഒരു ബിസിനസ് കുടുംബമാണ് ഞങ്ങൾ എന്നുള്ള ഇമേജ് സൃഷ്ടിക്കാൻ കഴിയും. ലോകത്തിലെ വലിയ ബിസിനസ് തലവന്മാരും രാഷ്ട്രീയ നേതാക്കളും സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും പ്രമുഖരായിട്ടുള്ളവരുമാണ് ഇത്തരത്തിൽ വലിയ വിവാഹങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അവർ നടത്തുന്നത് അവരുടേതായ മേഖലയിലെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ വിവാഹത്തിന്റെ ചിലവ് അവർക്കൊരു പാഴ്ചിലവല്ല. എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ച്, അത്യാവശ്യം ജീവിക്കാൻ മാത്രം മാർഗമുള്ള ആളുകളെ സംബന്ധിച്ച് വിവാഹത്തിന്റെ

ലോവർ ഡെപ്ത് എന്ന നാടകത്തിലെ ഒരു പരാമർശമാണ് ഇത്. മനുഷ്യൻ എത്ര മഹത്തായ പദം, അതൊരു ഗൗരവത്തിൽ ലോകമാകെ മുഴങ്ങി നിന്ന ശബ്ദമായി ഇപ്പോഴും തുടരുന്നു. അടുത്ത കാലത്ത് ഇത് ഒരു തർക്ക വിഷയമായി ഉന്നയിച്ചപ്പോഴാണ് ആ വാക്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാൻ പോയത്. ആരുടെ വരികളാണ് ഇത് എന്നുള്ളതായിരുന്നു തർക്ക വിഷയം. മാക്സിം ഗോർക്കി എന്ന എക്കാലത്തെയും മികച്ച റഷ്യൻ നോവലിസ്റ്റിന്റെ ദ ലോവർ ഡെപ്ത്സിലാണ് ഈ മനോഹരമായ വാക്യം ഉള്ളത്. ഗോർക്കി തന്റെ എഴുത്തിൽ മനുഷ്യ സ്നേഹവും മനുഷ്യന്റെ വിശ്വാസവും ഗൗരവവും എന്നും ശക്തമായി പ്രതിഫലിപ്പിച്ചിരുന്നു. മാക്സിം ഗോർക്കിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകമായി കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അമ്മ എന്ന പുസ്തകമാണ്. ലോകത്ത് ഒരുപാട് ജനങ്ങളെ സ്വാധീനിച്ച പുസ്തകം കൂടിയാണ് അമ്മ. അത് ഇന്നും അതേപടി തന്നെ തുടരുന്നു. അന്ന എന്ന പേരിൽ ഒരു സിനിമ മലയാളത്തിൽ പണ്ട് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അത് ഇറങ്ങിയില്ല. 1994-95 കാലങ്ങളിലാണ് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടത്തിയത്. ജോഷി എന്ന മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ അരവിന്ദ് സ്വാമിയെയും മീനയെയും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായി നിശ്ചയിച്ചാണ് സിനിമ പ്ലാൻ ചെയ്തത്. ഷിബു ചക്രവർത്തി അന്നത്തെ പ്രധാനപ്പെട്ട ഗാനരചയിതാക്കളിൽ ഒരാളായിരുന്നു. സംഗീതം നിർവഹിക്കാനായി ഔസേപ്പച്ചനും എത്തി. ആ ചിത്രത്തിലെ ഗാനങ്ങളുടെ റെക്കോർഡിംഗും പൂർത്തീകരിച്ചു. പക്ഷേ എന്തോ കാരണവശാൽ സിനിമ പുറത്തിറങ്ങിയില്ല. എന്നാൽ ഇന്ന് ആ പുറത്തിറങ്ങാത്ത സിനിമയിലെ പാട്ട് വളരെ ശ്രദ്ധേയമായി എല്ലായിടവും കേൾക്കുന്നുണ്ട്. യവനകഥയിൽ നിന്നു വന്ന ഇടയകന്യകെ എന്ന് തുടങ്ങുന്ന ആ ഗാനം മലയാളി മനസ്സുകളെ വളരെ സ്വാധീനിച്ചുകൊണ്ട് ഇപ്പോഴും എവിടെയും കേൾക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ആ ഗാനത്തിന് ഇപ്പോൾ അത്ര പ്രചാരം വന്നത് എന്ന് ചോദിച്ചാൽ, മനോഹരമായ വരികൾ കൊണ്ടും അതിൻ്റെ അതിഗംഭീരമായ ചിട്ടപ്പെടുത്തൽ കൊണ്ടും ആലാപനം കൊണ്ടും മലയാള ഭാഷയിലെ മനോഹരങ്ങളായ പദങ്ങളെ കൃത്യമായി അടുക്കി വച്ചതും കൊണ്ടും കൂടിയാണ്. അടുത്ത കാലത്തായി മലയാളത്തിൽ ഇറങ്ങുന്ന മിക്ക സിനിമകളിലെയും ഗാനങ്ങൾ അത്രത്തോളമൊന്നും ശ്രദ്ധേയമാകുന്നില്ല. അങ്ങനെയൊരു കാലത്താണ് ഇത്ര മനോഹരമായ ഒരു ഗാനം പ്രേക്ഷകർക്കും കേൾവിക്കാർക്കും അവസരമുണ്ടായത്. അങ്ങനെ മനോഹരമായ ഒരു ഗാനം ഒരു സിനിമയിലൂടെ തിരിച്ചു വന്നപ്പോൾ പ്രേക്ഷക ലക്ഷങ്ങൾ അത് ഏറ്റെടുത്തു എന്ന് മാത്രം. നല്ലതിന് എല്ലാ കാലവും നിലനിൽപ്പുണ്ടാകും എന്നുള്ള പഴഞ്ചൊല്ല് ഇവിടെ അന്വർത്ഥമാകുന്നു. കാലാന്തരത്തിൽ ആ ഗാനം കൂടി നമുക്ക് കേൾക്കാം.

0: നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
3: നേടാം.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. കേരളത്തിൽ പലയിടത്തും ഉത്സവങ്ങളുടെ വരവാണ്. ആ ഉത്സവങ്ങൾക്ക് മുന്നോടിയായി ചില സ്ഥലങ്ങളിലൊക്കെ നാടകോത്സവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു നാടകോത്സവത്തിൽ പ്രശസ്തമായ ഒരു നാടകം കാണാനിടയായി. അതിനെക്കുറിച്ച് പറയാതെ നിർവാഹമില്ല. ലോക നാടകരംഗത്തിന് മലയാളത്തിന്റെ തനതായ ധാരാളം സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടയാളാണ് എൻ പിള്ള. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപെഴുതിയ ഡാം എന്ന നാടകം കഴിഞ്ഞ ദിവസം കാണാനിടയായി. ഡാമിന്റെ കഥ കിഴക്കൻ യൂറോപ്പിലെ ഒരു നാടോടിക്കഥയെ ഉപജീവിച്ച് എഴുതപ്പെട്ടതാണ്. അൽബർട്ട് കാമു എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ ഇതേ കഥയെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തിൻ്റെതായ ഒരു നാടകവും എഴുതിയിട്ടുണ്ട്. അൽബർട്ട് കാമു ഈ നാടകത്തിലൂടെ മനുഷ്യന്റെ അസ്തിത്വത്തിലെ അസംബന്ധതയെ അന്വേഷിക്കുകയാണ്. എൻ എൻ പിള്ള ആ അസംബന്ധതയുടെ സാമൂഹികവും മനുഷ്യബന്ധപരവുമായ മുഖത്തെ ചോദ്യം ചെയ്യുന്നു. എൻ എൻ പിള്ളയുടെ നാടകങ്ങളെല്ലാം തന്നെ സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കപ്പെട്ട നാടകങ്ങളാണ്. ഡാം നാടകവും മനുഷ്യന്റെ ഉള്ളിലെ നീച സ്വഭാവങ്ങളെ പുറത്തു കാണിക്കുകയും എന്തുകൊണ്ട് അവർ ഇങ്ങനെയായി മാറുന്നു എന്ന് ചിന്ത കാണികളുടെ ഇടയിലേക്ക് വിട്ടുതരികയും ചെയ്യുന്നു. മനുഷ്യന്റെ സ്വാർത്ഥത, ചതി, വഞ്ചന തുടങ്ങിയ മനുഷ്യപ്രകൃതത്തിലെ ഇരുണ്ട വശങ്ങളെ നാടകീയമായി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സമീപനത്തിന് അനുയോജ്യരായ നടീനടന്മാർ ഈ നാടകത്തെ മെച്ചപ്പെട്ടതാക്കിയിരിക്കുന്നു. അൽബർട്ട് കാമ്യു തന്റെ നാടകത്തിൽ മനുഷ്യജീവിതത്തിന്റെ അസംബന്ധതകളെ കുറിച്ചാണ് പറയുന്നത്. ക്രോസ് പർപ്പസ് എന്നാണ് ആ നാടകത്തിന്റെ പേര്. ശ്രീ എൻ എൻ പിള്ള അത് തികച്ചും മലയാള ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് പുനർസൃഷ്ടിച്ചിരിക്കുന്നു. ആ പഴയകാലത്തിന്റെ സവിശേഷതകൾ അതേപടി പകർത്തിക്കൊണ്ടാണ് നാടകം തിരുവനന്തപുരം സചേതന ഇപ്പോഴും വളരെ നല്ല രീതിയിൽ വേദികളിൽ അവതരിപ്പിക്കുന്നത്. ആ മികച്ച കലാകാരന്മാർക്കും അതിന്റെ സംവിധായകനും പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അംഗങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. നാടകം പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്ന ഉത്സവ പറമ്പുകൾക്ക് ഈ നാടകം പുതിയ അവസരങ്ങൾ തുറക്കുന്ന ഒന്നാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു. മലയാള സിനിമയിൽ എക്കാലവും മികച്ച കൊമേഴ്സ്യൽ ചിത്രങ്ങൾ ധാരാളം സമ്മാനിച്ച ഉദയായുടെ പഴയ ഛായാഗ്രാഹകനായിരുന്നു ടി എൻ കൃഷ്ണൻകുട്ടി. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. ഉദയായുടെ ഉടമസ്ഥനായിരുന്ന പ്രശസ്ത സംവിധായകൻ കുഞ്ചാക്കോയ്ക്കൊപ്പം 15 സിനിമകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1960 അദ്ദേഹം ഉദയ സ്റ്റുഡിയോയിൽ ജോലിക്കെത്തിയതാണ്. അവിടെ നിന്ന് ധാരാളം ചിത്രങ്ങൾക്ക് അദ്ദേഹം ക്യാമറ ചലിപ്പിച്ചു. പിന്നീട് ഹരിഹരന്റെ ആദ്യ ചിത്രമായ ലേഡീസ് ഹോസ്റ്റലിനും ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ ഒട്ടേറെ പ്രശസ്തരായ സംവിധായകർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. ഉദയായുടെ പ്രശസ്ത ചിത്രങ്ങളായ ഉമ്മ, കാട്ടുതുളസി, ശകുന്തള അങ്ങനെയുള്ള സിനിമകൾക്കെല്ലാം ക്യാമറ ചലിപ്പിച്ചത് അദ്ദേഹമാണ്. മമ്മൂട്ടി ആദ്യമായി ഒരു സിനിമയിൽ വളരെ ചെറിയ ഒരു വേഷത്തിൽ അഭിനയിച്ചപ്പോൾ ആ ചിത്രത്തിന്റെയും ക്യാമറ ചലിപ്പിക്കാൻ ഭാഗ്യമുണ്ടായത് ടി എൻ കൃഷ്ണൻകുട്ടിക്കാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മെ വിട്ടുപോയി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാ കാലത്ത് മലയാള സിനിമയ്ക്ക് ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങൾ സമ്മാനിച്ച മികവുറ്റ ഒരു ടെക്നീഷ്യനെയും കലാകാരനെയും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ചലച്ചിത്രകാരനെ കാലാന്തരം സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമവും അർപ്പിക്കുന്നു. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8 ബുധനാഴ്ചകളിൽ രാവിലെ 9 കേൾക്കാം. നന്ദി, നമസ്കാരം.

0: വാളിനേക്കാൾ ശബ്ദമാണ് ഒരു മുറിവിന്. ഇതൊരാപ്തവാക്യമാണ്. മനുഷ്യരെല്ലാം നാവുകൊണ്ടും കൈകൾ കൊണ്ടും സമ്പത്തുകൊണ്ടും ആശയങ്ങൾ കൊണ്ടുമൊക്കെ യുദ്ധം ചെയ്യാറുണ്ട്. അത് വീട്ടിലും തൊഴിലിടങ്ങളിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത്തരം യുദ്ധങ്ങൾ സ്വാഭാവികമാണ്. അവിടെ നാം വാളായി വ്യത്യസ്ത വസ്തുക്കളെ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ യഥാർത്ഥ ആയുധങ്ങൾ, മറ്റു ചിലപ്പോൾ നമ്മുടെ നാവുകൾ, ചെവികൾ, മറ്റവയവങ്ങൾ, ഇതൊക്കെ വാളായി നാം എതിരാളിയോടുള്ള പോരാട്ടത്തിന് ഉപയോഗിക്കാറുണ്ട്. അവിടെ ഈ വാളിനേക്കാൾ അർത്ഥപൂർണവും ശബ്ദായമാനവുമാണ് ഒരു മുറിവിന് എന്ന് പറയുമ്പോൾ ഹൃദയം മുറിക്കുന്ന വേദന അല്ലെങ്കിൽ ഹൃദയം വേദനിപ്പിക്കുന്ന ആ പാട്, അത് ഉപയോഗിച്ച വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. കാരണം ഉപയോഗിച്ച വാൾ തുരുമ്പിച്ചു പോകും, ഇല്ലാതാകും, നാവ് നിശബ്ദമാകും, അതിൻ്റെ ചലനശേഷി ഒക്കെ നഷ്ടപ്പെടും. പക്ഷേ അതുണ്ടാക്കുന്ന ആരുടെ മനസ്സിലാണോ, ആരുടെ ശരീരത്താണോ ആ മുറിപ്പാടുണ്ടാക്കിയത്, ആ മുറിപ്പാട് അവൻ്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ മുറിപ്പാടിയുണ്ടാക്കിയവനോട് മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും വെറുപ്പും വിദ്വേഷവും പകയുമൊക്കെ തോന്നും. ചിലപ്പോൾ ശപിക്കും, മരിച്ചു കഴിഞ്ഞാൽ പോലും എന്നെ ദ്രോഹിച്ചത് ഇന്നാളാണെന്നും എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇദ്ദേഹമാണെന്നുമൊക്കെ പറയുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുറിവിനെ എപ്പോഴും സൂക്ഷിക്കുക. മറ്റൊരാളിൻ്റെ ഹൃദയത്തെ മുറിക്കാതെ, മറ്റൊരാളിൻ്റെ വ്യക്തിത്വത്തെ അപമാനിക്കാതെ, മറ്റൊരാളിൻ്റെ സ്വത്വത്തെ തകർക്കാതെ, എന്നെന്നും ഓർത്തിരിക്കാൻ വേദനിക്കുന്ന ഓർമ്മകൾ നൽകാതെ യാത്രയാകാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. അങ്ങനെ ജീവിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യം. ആ ഭാഗ്യം നിസ്സാരമായി ലഭിക്കുന്നതല്ല, കഠിനവും സ്ഥിരവുമായ പ്രയത്നത്തിലൂടെ മാത്രം സാധ്യമാകുന്നതാണത്. പക്ഷേ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ഒരു സാഹസികമാണ്. ആരുടെയും ഹൃദയത്തിൽ മുറിവേൽപ്പിക്കാതെ ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ ജീവിച്ച മഹത്തുക്കളുണ്ട്. നമുക്കാവുമോ ഇല്ലയോ എന്നത് നമ്മുടെ വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രമിച്ചു നോക്കൂ, കഴിയുമെങ്കിൽ. നേരുന്നു, ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

പനി. പഴയ കാലത്തിന്റെ കഥ പറയുമ്പോൾ പഴയകാല കവിതയുടെയും ഈണത്തിന്റെയും സ്വാദുള്ള പാട്ടുകൾ പഴമയുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകണ്ടേ? അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാവണം പാർവതിയുടെയും ഗോവർദ്ധനന്റെയും പ്രണയകഥ പറയാൻ ഇളയരാജ ഇങ്ങനെ ഒരു ഗാനത്തിന് സംഗീതം പാർന്നത്. ശീലക്കുടയും ബൂട്ടും പാപ്പാസും അണിഞ്ഞ് ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ പഴയ സത്യൻ മാഷിനെയും നസീർ സാറിനെയും ഓർത്തുപോയി.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ 91.2.

പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എൻ്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
3: നേടാം.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.